വലിയൊരു സങ്കേപ്പിക ചേരയ്ക്ക് തൊട്ടുമുൻപ് വയലിന്റെ പ്രധാനപ്പെട്ട ഒരു തന്തി അപ്രതീക്ഷിതമായി പൊട്ടിപ്പോയി. പകരം വേറെ തന്തി മാറ്റാൻ സമയമില്ലാതിരുന്ന ആ കലാകാരൻ പരിപാടി ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ശേഷിച്ച 3 തന്തികൾ മാത്രം ഉപയോഗിച്ച് സ്വന്തം സങ്കടത്തെ മറന്ന് അദ്ദേഹം വേദിയിൽ പുതിയൊരു രാഗം വീട്ടി. കച്ചേരി അവസാനിച്ചപ്പോൾ സദസ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ജീവിതം അവസാനിപ്പിക്കരുത്. ലഭ്യമായ പരിമിതികളിൽ നിന്ന് ഏറ്റവും മികച്ചത് സൃഷ്ടിക്കാനുള്ള അവസരമായിട്ട് അതിനെ മാറ്റുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 22, കൊല്ലവർഷം 1202, കന്നി 6, ചൊവ്വാഴ്ച.

தங்கிறதுக்கு தான் தரக்கிட்டீங்க.

ತರಗಡಿಮೆ.

0: போஜோ.
1: குட் மார்னிங், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே அனாமிக. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് സെപ്റ്റംബർ 22 ട്യൂസ്ഡേ ആണല്ലേ. നമ്മൾ മനുഷ്യർക്ക് എപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ഒരുപാട് സംസാരിക്കുക എന്നതാണല്ലേ. നമ്മുടെ സന്തോഷം, സങ്കടം, ദേഷ്യം ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് വാക്കുകളിലൂടെയാണ്. ചിലപ്പോൾ നമ്മൾ ഉറക്കിച്ചിരിക്കാറുണ്ട്, അല്ലെങ്കിൽ പാട്ട് പാടാറുണ്ട്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ചുറ്റും യാതൊരു സൗണ്ടും ഇല്ലാത്ത ഒരു ലോകം എങ്ങനെയായിരിക്കും? ഒരു കുഞ്ഞു ശബ്ദം പോലും ഇല്ലാത്ത, തികച്ചും സൈലന്റ് ആയിട്ടുള്ള ഒരു ലോകം. അവിടെ വാക്കുകൾക്ക് പകരം കണ്ണുകൾ കൊണ്ടും വിരലുകൾ കൊണ്ടും സംസാരിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. ഇന്ന് സെപ്റ്റംബർ 22 ആണ് ഇന്നത്തെ ഈ ദിവസത്തിനും ഈ വരുന്ന കുറച്ച് ദിവസങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അതായത് സെപ്റ്റംബർ 21 മുതൽ 27 വരെ നമ്മൾ ഇന്റർനാഷണൽ വീക്ക് ഓഫ് ഡെഫ് പീപ്പിൾ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. അതായത് ശബ്ദങ്ങളില്ലാത്ത ലോകത്ത് ജീവിക്കുന്ന കേൾവി പരിമിതിയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീക്ക്. ഇതവരുടെ സിമ്പതി കാണിക്കാനുള്ള ഒരു സമയമല്ല, പകരം അവരെ കൂടുതൽ മനസ്സിലാക്കാനായിട്ടും നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കാനുമുള്ള ഒരു സമയമാണ് കേട്ടോ. നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ അവർ കണ്ണുകൾകൊണ്ട് മാത്രമാണ് കേൾക്കാറുള്ളത്. അത്രമാത്രം ജീവനുള്ളതായിരിക്കും ആ ഭാവങ്ങൾ എന്ന് പറയാട്ടോ. സൈൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ആംഗ്യഭാഷ എന്ന് പറയുന്നത് അവർക്ക് വെറും ഒരു ഭാഷ മാത്രമല്ല, അതവരുടെ ജീവൻ കൂടിയാണ്. അവരുടേതായിട്ടുള്ള ഒരു സൈലന്റ് ലോകത്ത് വലിയ ടാലൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നവർ, മനോഹരമായിട്ട് വരയ്ക്കുന്നവർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. നമ്മൾ എപ്പോഴെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, എങ്കിലും അവരെ കാണുമ്പോൾ മനസ്സറിഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ പുഞ്ചിരി, അതൊക്കെ അവർക്ക് വലിയ സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേൾക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ഹൃദയത്തിൻ്റെ ഭാഷ മാത്രം മതി എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ദിവസം കൂടി ആവട്ടെ ഇന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമായിരിക്കും െ ഇന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജു നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

ഹോട്ടൽ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ നമ്മുടെ റോഡുകളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ എവിടെ നോക്കിയാലും വാഹനങ്ങളുടെ വലിയൊരു തിരക്കാണല്ലേ. ചെവി പൊട്ടുന്ന ഹോണടിയും വല്ലാത്ത ട്രാഫിക് ബ്ലോക്കും വണ്ടികളിൽ നിന്നുള്ള പുകയും ഒക്കെ ആയിട്ട് ആകെ ഒരു ബഹളമാണ് നമുക്ക് ചുറ്റും. എന്നാൽ ഒരു ദിവസം നമ്മുടെ റോഡുകളിൽ നിന്നിട്ട് ഈ ഒരു കാറുകളും മറ്റു വണ്ടികളും ഒക്കെ ഒന്നില്ലാതായിട്ടുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? റോഡുകളിലെ വലിയ ബഹളങ്ങളില്ലാത്ത ആളുകൾ നടന്നും സൈക്കിള് ചവിട്ടി മാത്രം പോകുന്ന ഒരു ദിവസം കേൾക്കുമ്പോൾ അതൊരു സ്വപ്നം പോലെ തോന്നാലേ. എന്നാൽ ഇന്ന്, അതായത് സെപ്റ്റംബർ 22 അങ്ങനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസം വേൾഡ് കാർ ഫ്രീ ഡേ ആയിട്ടാണ് കാണുന്നത്. അതായത് കാറുകൾ പരമാവധി ഒഴിവാക്കുന്ന ഒരു ദിവസം. ഇതിന്റെ അർത്ഥം ഇനി ഒരിക്കലും കാർ ഉപയോഗിക്കരുത് എന്നല്ല കേട്ടോ. നമ്മുടെ ഈ ഭൂമിക്ക്, നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിക്ക് ഒന്ന് ശ്വാസം വിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കുക എന്നതാണ് ഈ ഒരു ദിവസം കൊണ്ട് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ കാർ എടുത്തുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പൊല്യൂഷൻ എത്രത്തോളമാണെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലേ. അതിനു പകരം പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള ബസ്സോ ട്രെയിനോ ഒക്കെ നമ്മൾ യാത്രയ്ക്കായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്തുള്ള കടയിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് വണ്ടി എടുക്കുന്നതിന് പകരം ഒന്ന് നടന്നു പോകുന്നത് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്, ഒപ്പം നമ്മുടെ എൻവയോൺമെന്റിനും. വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള നേച്ചറിനെ പ്രിസേർവ് ചെയ്യേണ്ടത് നമ്മുടെ കൂടെ കടമയാണല്ലോ. അപ്പോൾ ഇന്ന് വണ്ടി എടുക്കുന്നതിന് മുൻപായിട്ട് ഒന്ന് ചിന്തിക്കുക, ശരിക്കും ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആരും മറക്കണ്ട. ഇന്ന് വേൾഡ് കാർ ഫ്രീ ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ വീക്ക് ഓഫ് ഡെഫ് പീപ്പിൾ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് കേൾവി പരിമിതിയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീക്ക് കൂടിയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് കൃത്യം 17 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ശ്രേയ FM 90.9 നാടിനൊപ്പം നെറ്റ്വർക്ക്.

0: ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇറാനെതിരെ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കിയ അമേരിക്ക. ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്തുനിന്ന് പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിലെ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കെവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. നാളെ വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമിടും. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിലാണ് 5 ദിവസം നീളുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. നെതർലാൻഡ്സും ജർമ്മനിയും പങ്കാളിത്ത രാജ്യങ്ങളായും 14 സംസ്ഥാനങ്ങൾ പങ്കാളിത്ത സംസ്ഥാനങ്ങളായും ഈ അന്താരാഷ്ട്ര പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം ചേരുന്നത്. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഫ്രാൻസ്, എക്വഡോർ, സ്ലോവാക്യ, സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീ എസ് ജയശങ്കറാണ് നയിക്കുന്നത്. ഈ മാസം 26 പൊതുസഭയിൽ അദ്ദേഹം ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യും. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ച് ഇന്ത്യയും കാനഡയും. നിർദ്ദിഷ്ട വ്യാപാര കരാറിനായുള്ള 5th ചർച്ച 5th ആരംഭിക്കും. 4th ചർച്ച കഴിഞ്ഞ ആഴ്ച നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. ഉഭയകക്ഷി ബന്ധത്തിൽ വരുന്ന 90 ദിവസങ്ങൾ നിർണായകമായേക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Both sides have resolved to fast track negotiations. Our team is now slated to go for the 5th round. As the progress is taking shape, the speed of negotiations with Canada is also improving. The next 90 days should be a very defining period in the Canada-India relationship.
0: ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ അടുത്ത മാസം 20 മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇതോടെ ഇന്ത്യയിൽ നിന്ന് ന്യൂസിലൻഡിലേക്കുള്ള 100% കയറ്റുമതിയും നികുതിരഹിതമാകുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ചരക്ക് സേവന മേഖലകളിലെ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനാണ് ഇരുരാജ്യങ്ങളും പരിശ്രമിക്കുന്നതെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരുടെ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ട്രൈബ്യൂണലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് നിലവിലുള്ള 19 ട്രൈബ്യൂണലുകളെ 42 ഉയർത്തേണ്ടതുണ്ടെന്ന് കമ്മീഷൻ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. SIR ബന്ധപ്പെട്ട 13 ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. രാജ്യത്തെ പ്രധാന വ്യവസായങ്ങളുടെ സംയോജിത സൂചിക കഴിഞ്ഞ മാസം 4.8% വളർച്ച രേഖപ്പെടുത്തി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 9 പ്രധാന മേഖലകളിൽ 5 എണ്ണത്തിലും വളർച്ച കൈവരിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സിമന്റ് ഉൽപാദനം 12.5% വൈദ്യുതി ഉൽപാദനം 11.6% വർദ്ധിച്ചു. ഇരുമ്പയിര്, ഉരുക്ക്, റിഫൈനറി എന്നിവയിലും വർധന രേഖപ്പെടുത്തി. എന്നാൽ രാസവളം ഉൽപാദനത്തിൽ 12.4% കുറവുണ്ടായി. പ്രകൃതിവാതകം, കൽക്കരി, അസംസ്കൃത എണ്ണ എന്നിവയിലും ഇടിവ് രേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നിയന്ത്രിത പ്രവേശനമുള്ള അതിവേഗ ദേശീയപാതകളുടെ ആസൂത്രണത്തിനും രൂപകൽപ്പനയ്ക്കുമായി ദേശീയപാത അതോറിറ്റി പുതിയ മാർഗരേഖ പുറത്തിറക്കി. അതിവേഗ ദേശീയപാതകളുടെ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ രാജ്യത്തുടനീളം ഒരേ മാനദണ്ഡങ്ങളും ഗുണനിലവാരവും ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇനി മുതൽ എല്ലാ 4-വരി 6-വരി ഗ്രീൻഫീൽഡ് ബ്രൌൺഫീൽഡ് ഹൈസ്പീഡ് ഇടനാഴികൾക്കും പുതിയ നിയമം ബാധകമായിരിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങൾ.
3: ഡിജിറ്റൽ ഭരണ നിർവഹണം, നിയന്ത്രണങ്ങളുടെ ലഘൂകരണം, വിശ്വസ്ത ഭരണം എന്നിവയിലൂടെ ഇന്ത്യയുടെ ബിസിനസ് അന്തരീക്ഷത്തിൽ വിപുലമായ പരിഷ്കാരങ്ങളാണ് ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് നടപ്പിലാക്കുന്നത്. ഇതിലൂടെ വായ്പാ സൌകര്യം, ലളിതമായ നികുതി സംവിധാനങ്ങൾ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തെ വ്യവസായം ആരംഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വേഗത്തിലാക്കി. ഡിജിറ്റൽ ലോജിസ്റ്റിക് പരിഷ്കാരങ്ങൾ, സംയോജിത വ്യാപാര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ വിപണികൾ തമ്മിലുള്ള ബന്ധിപ്പിക്കൽ മെച്ചപ്പെടുത്തി. ലോകബാങ്കിന്റെ ഡൂയിംഗ് ബിസിനസ് റിപ്പോർട്ട് പോലുള്ള ആഗോള വിലയിരുത്തലിൽ 142 സ്ഥാനത്തായിരുന്ന ഇന്ത്യ 5 വർഷം കൊണ്ട് 63 സ്ഥാനത്തേക്ക് ഉയർന്നു. വിദേശ നിക്ഷേപകരുടെ വർധനവും ആഗോള റാങ്കിംഗിലെ ഇന്ത്യയുടെ മുന്നേറ്റവും രാജ്യത്തെ വ്യവസായ മേഖലയിലെ മാറുന്ന കാഴ്ചകൾക്ക് തെളിവാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്ത് നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി അമേരിക്ക. അന്താരാഷ്ട്ര സാമ്പത്തിക വാണിജ്യ ശൃംഖലകളിലേക്കുള്ള ഇറാന്റെ പ്രവേശനം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് നീക്കം. സാമ്പത്തിക ഉപരോധം മൂലം നാളെ മുതൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഇറാനിയൻ വ്യോമയാന കമ്പനികളുടെയും പ്രവർത്തനം നിർത്തിവയ്ക്കേണ്ടി വരുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഒരു അമേരിക്കൻ വാർത്താ ചാനലിനോട് പറഞ്ഞു. അതേസമയം 81st UN പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിൻ ഇന്ന് ന്യൂയോർക്കിലേക്ക് പോകുമെന്ന് ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ സാഹചര്യം സംഘർഷഭരിതമായി തുടരുകയാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 പേരാണ് മരിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ 4 വെള്ളിയും 2 വെങ്കലവുമടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവച്ചു. വനിതാ ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡലിനായുള്ള കലാശപ്പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം ആരംഭിക്കും. ഇന്നലെ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഹിമാൻഷു ധില്ലൻ വെള്ളിയും രുദ്രാംഗ് പാട്ടീൽ വെങ്കലവും നേടി. ഈ വിഭാഗത്തിൽ ടീം ഇനത്തിലും ഇന്ത്യ വെള്ളി മെഡൽ കരസ്ഥമാക്കി. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കി അമേരിക്ക. ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്തുനിന്ന് പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിലെ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: You are listening to Ashray FM 90, Nadinupam, Natargopam, Vishal Opticals. மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம். லோட்டஸ் ரோட் பிரைவேட் பஸ் ஸ்டாண்டின் சமீபம் புலமன் கொட்டாரக்கரா. இனி அறிவு ஆசயங்களும் வாய்ச்சறியாம். ஆசிரிய மாதிரிநாடு மாசிகையுடைய வரிக்காராகன் நீங்களுக்கும் சுவர்ண அவசரம்.
1: நம்முடைய சர்காத்மக சிருஷ்டிகள் மாதிரிநாடிலூட நாடறியட்டே. மாதிரிநாடு ஜீவகாருண்ய மாசிக வாய்க்குக, வரிக்காராவுக. கூடுதல் விவரங்களுக்கு 9447789863 என்ற நம்பரிலேக்கு பந்தப்படாம். നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ലോകസമാധാന ദിനമായിട്ടുള്ള ഇന്നലെ, അതായത് സെപ്റ്റംബർ 21 മുതൽ ഗാന്ധിജയന്തി ദിനമായിട്ടുള്ള ഒക്ടോബർ 2 വരെ നമ്മുടെ കൊട്ടാരക്കര കലേപുരം ആശ്രയ സംഗീതത്തിൽ വെച്ചിട്ട് സമന്വയം 2026 എന്ന പേരിൽ ഒരു സെമിനാർ പരമ്പര നടക്കുകയാണ്. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സാറാണ് ഇന്നലെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് പ്രശസ്ത ഗ്രന്ഥകാരനായിട്ടുള്ള അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനം മത സാമൂഹിക അനാചാരങ്ങൾ ശക്തിപ്പെടുന്നുവോ എന്ന വിഷയത്തിൽ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പരിപാടികളിൽ മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി മാമാണ്. അവരാണ് ഇന്നത്തെ സെക്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ. തുടർന്ന് അഭ്യസ്ത വിദ്യരുടെ പാലായനം ഉയർത്തുന്ന പ്രശ്നങ്ങൾ എന്ന കാലിക്ക് പ്രസക്തമായിട്ടുള്ള വിഷയത്തിൽ ശ്രീ സിബി അഗസ്റ്റിൻ മൂവാറ്റുപുഴ അവതരിപ്പിക്കുന്ന സെമിനാറും ഇന്ന് നമ്മുടെ കലേപുരം ആശ്രയ സംഗീതത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഈ ഒരു പരിപാടിയിൽ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനും കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 47 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഓം ശാന്തി ഓ ഷാന എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയിൽ കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: மார்னிங் மோஜோ.
1: Once again, welcome back to Morning Mojo with me, RJ അനാമിക. Morning Mojo ഇനി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന തൊഴിലധിഷ്ഠിത സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നൊരു അപ്ഡേറ്റ് ആണ് ആദ്യം തന്നെ എത്തിയിട്ടുള്ളത്. പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളവർക്ക് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വർഷം ആറുമാസം ഡ്യൂറേഷനുള്ള കോഴ്സുകളാണ് വരുന്നത് കേട്ടോ. അതുമാത്രമല്ല ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ലഭിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു ലോജിസ്റ്റിക് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 7999449314 7999444931. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ജില്ല എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേൾക്കാം. മോർണിംഗ് മോജോയിൽ കൂടെയുള്ളത് RJ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. Mithamaya nirakkil kannadagalude vipulamaya shekaram. Lotus Road Private Bus Stand-ine samibam Pulaman Kottarakara.
3: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
4: മോർണിംഗ് ബോജോ.
5: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫെലോ ഡോക്ടറേറ്റ് തല മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള തീയതി ഇന്ന് അവസാനിക്കും എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. വൈകിട്ട് 5 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും വിഷയത്തിലുമുള്ള ബിരുദമാണ് പ്രധാനപ്പെട്ട യോഗ്യതയായിട്ട് പറയുന്നത് കേട്ടോ. അവസാന വർഷ വിദ്യാർത്ഥികൾക്കും ഈ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. വെബ്സൈറ്റ് ഇതാണ് iimcat.az.in. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, iimcat.az.in. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 to 9:00 വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷയിങ് സെഗ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം. അതായത് സെപ്റ്റംബർ 22 നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട വിഷസ് അറിയിക്കാനായിട്ടുണ്ടെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474291 9090. 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും വിഷസൊക്കെ മെസ്സേജ് ആയിട്ട് മയക്കാം. ടു ദ നമ്പർ 9526490090. 9526690090. സർക്കിട്ട് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: നാളെ ബർത്ത്ഡേയാണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
4: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

You are listening to Ashray FM 90, Nadinuppam. നാട്ടാർകൂപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: യെസ്, അങ്ങനെ ദ്രോണ എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് നമ്മുടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആക്ടർ ഉണ്ണി മുകുന്ദന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഒരുപാട് സ്റ്റൈൽ ആൻഡ് കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് നല്ല നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് മാർക്കോ, മാളികപ്പുറം, അതുപോലെ തന്നെ മല്ലു സിംഗ്, ഗെറ്റ് സെറ്റ് ബേബി, ഗരുഡൻ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഉണ്ണി മുകുന്ദൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോലെ വിഷിംഗ് സെഗ്മെന്റ് നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വിഷസ് അറിയിക്കാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ?
1: ഹലോ
0: ഹലോ, ആരാ സംസാരിക്കുന്നേ? കുഞ്ഞുപിള്ള ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഉണ്ണി മുകുന്ദൻ ആദ്യം തന്നെ ഒരു സ്പെഷ്യൽ വിഷസ് അറിയിക്കാണ് കുഞ്ഞുപിള്ള ചേട്ടന്റെ അല്ലേ?
1: അതെ.
0: ഓക്കെ, ഇഷ്ടപ്പെട്ട ആക്ടർ ആണോ? അങ്ങനെ സിനിമകൾ? ഓക്കെ, എല്ലാവരെയും ഇഷ്ടമാണ്. അങ്ങനെ സിനിമകളൊന്നും കാണാറില്ലെങ്കിലും എല്ലാവരെയും ഇഷ്ടമാണ്. ഓക്കെ, ചായ ഒക്കെ കുടിച്ചോ? കുടിച്ചു, റെഡി ആയിട്ടിരിക്കുവാണല്ലേ. മഴയുണ്ടായിരുന്നോ രാവിലെ? ഓക്കെ, മൂടലായിട്ട് കിടക്കുവാണല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്ക് വേണ്ടിയാണ് വിഷസ്? ഉണ്ണിമുഖത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ? ആ, ഞങ്ങൾക്ക് വിഷസ് ഇല്ലെങ്കിൽ പിന്നെ സങ്കടാവത്തില്ലേ. എന്തോ, ഞാൻ സുൽത്താനയാണെന്ന് ഓർത്താണോ ഇരിക്കണേ? ഷോ, എന്റെ പേര് പോലും മറന്നുപോയി. ഞാൻ കൂട്ടില്ല, കൂട്ടുവെട്ടി. ഞാൻ സുൽത്താന അല്ല, ഞാൻ അനാമികയാണ്. ഷോ, എന്തോ, ഓക്കെ, 100 വിഷസ് ഇരിക്കട്ടെ അല്ലേ. പേര് ഇനി വിളിക്കുമ്പോ പേര് മാറിപ്പോരുത് കേട്ടോ. ഓക്കെ, അപ്പൊ വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയണം കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ ഓക്കെ, എന്നാ പാടിക്കോ, ഞാൻ കേക്കാൻ റെഡി ആയിട്ടിരിക്കുക. പാടിക്കോ. എന്തോ, ആ ഓക്കെ ഓക്കെ,
1: അത് പിന്നെ ഞാനും വരാമെന്ന് തോടുതെളിക്കാൻ എപ്പോൾ വന്നു വന്നു മീറ്റർ കണക്കിന് അവൻ തോടുത്തു കണ്ടക്കാരു കുഴി ണക്കിന് താക്കനവന്മേറ്റു പറഞ്ഞു. ചേട്ടാ ഞാനും വരാമെന്ന് തോടു തെളിക്കാൻ കണ്ടക്കാരി ഒഴിച്ച കണക്കിന് താക്കനവന്മേറ്റു പറഞ്ഞു. പായലു മാറ്റി, പൂപ്പലു മാറ്റി, മദ്യക്കുപ്പികളെല്ലാം മാറ്റി തോടു തെളിച്ചു ഒഴിച്ചു തുടങ്ങി. ചേട്ടാ ഞാനും വരാമെന്ന് തോടു തെളിക്കാൻ കണ്ടക്കാരു ഒഴിച്ച കണക്കിന് തോടു തെളിച്ചു ഒഴിച്ചു തുടങ്ങി. തൊട്ടാൽ പൊട്ടും ബൾബുകളേറെ ചില്ലുകൾ വേണ്ടതിലധികം. കേട്ടാ ഞാനും വരാമെന്ന് തോടു തെളിക്കാൻ നമ്മുടെ ആയതുകൊണ്ട് സംഭവിപ്പാൻ പകരുന്നുണ്ട്. ഇന്ന് മാർച്ച് 31 നമ്മുടെ പണിയുന്നു തീരുവേല്ലേ കപ്പപുഴും കപ്പപുഴും തൊട്ടുപോകാൻ കുടിക്കാം അത് വേണ്ടായെന്നൊരു ഭക്ഷക്ക നമ്മൾ വീട്ടിൽ പോവുകയല്ലേ എന്നാൽ പിന്നൊരു കാര്യം ചെയ്യാം വടയും കൊണ്ടും വാങ്ങാനെന്താ 50 പേർക്കുള്ള വടയും വീണ്ടും വേണമത് നേരത്തെ പോയാൽക്കണം എന്നാൽ പിന്നൊരു കാര്യം ചെയ്യാം കവിതീതി പറഞ്ഞതുപോലെ ബ്രഹ്മത്തെ പായസം വയ്ക്കാം അതിനാവശ്യത്തിൽ 3 മണിക്ക് മുമ്പായിട്ട് സാധനമെല്ലാം തോട്ടിൽ വന്നു പായസമൊക്കെ വച്ചു വരുന്നു 5 മണിക്ക് ബന്ധവുമെത്തി ഏപ്രിൽ 10 രണ്ടാം ഘട്ടം ജോലി തുടങ്ങാമെന്ന് പറഞ്ഞു ദേശീയ ഗാനാലാപത്തിന് ശേഷം പായ

0: भोले बाबा की देव रघुगुरु की महान जननी नारायण जया नारायण जया नारायण जया नारायण जया। ഹലോ,
1: കഴിഞ്ഞോ? പാടി ക്ഷീണിച്ച് തളർന്നു തോന്നുമല്ലോ, കുറച്ച് വെള്ളം കുടിക്കാ. എത്ര നേരമായി ഇത് പാടാൻ തുടങ്ങിയിട്ട്! ദൈവമേ, ഞാനോർത്തു ക്ഷീണിച്ചു എന്ന് എനിക്ക് തോന്നി, മനസ്സിലായി. ഇടയ്ക്ക് ചുമക്കുന്നുണ്ടായിരുന്നു, ശ്വാസം വിടാനുള്ള സമയം ഉണ്ടായിരുന്നോ? ഓക്കെ, ചുരുക്കി പാടിയതാണോ? ഓ, വളരെ ചുരുക്കായി പോയി കേട്ടോ. തൊഴിലുറപ്പിന് പോകുന്ന സമയത്ത് എപ്പോഴും പാടുന്ന പാട്ടാണോ ഇത്? ഓക്കെ, ഈ പാട്ടിന് ചെറിയൊരു പാട്ടിന് കണക്ഷൻ ഉണ്ടല്ലോ. തുടക്കത്തിലെ ഒരു വേറൊരു പാട്ടിന് കണക്ഷൻ ഉണ്ടല്ലോ. ഏത് പാട്ടാന്നറിയാവോ? കാന്താ ഞാനും വരാം, ബാക്കി ഞാൻ പാടി വെറുപ്പിക്കുന്നില്ല.
0: ഞാനും വരാം പൂരങ്കാണാൻ പോകണം ചേട്ടാ, പൂരം നമുക്ക് പോയിക്കണം കാന്താ.
1: ആ പാട്ട് തന്നെ, അത് തന്നെ. ഓക്കെ, അപ്പൊ കുഞ്ഞുപിള്ള ചേട്ടാ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ, വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.
0: സത്യം പറയാമല്ലോ, പാട്ട് കേട്ടിട്ടുണ്ടെന്നേ.
1: എന്തോ
0: സത്യം പറഞ്ഞാ വിശ്വസിക്കുന്നുള്ളൂ.
1: ആ ആ സിനിമയിലെ പാട്ട് എന്തായാലും കാസറ്റ് കഫേയിലെ വെച്ചു തരാം കേട്ടോ. ആ ഓക്കെ ഓക്കെ
0: ഓക്കെ
1: ഓക്കെ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം, വീണ്ടും വിളിക്കാം കേട്ടോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞുപിള്ള ചേട്ടനാണ്. ചേട്ടൻ നമ്മുടെ ഉണ്ണിയും മുകുന്ദന് വേണ്ടിയിട്ട് വിഷസ് അറിയിക്കാനായിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കുറേയധികം ഗംഭീരമായിട്ടുള്ള പാട്ടുകളൊക്കെ പാടിത്തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മളെ വിളിച്ച കുഞ്ഞുപിള്ള ചേട്ടനും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കട്ടെ. നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക ചേച്ചി, ഞാൻ കുഞ്ഞാറ്റ. ഇന്ന് എൻ്റെ ചേച്ചി ദേവൂസിൻ്റെ, ദേവിക ശ്രീകുമാറിൻ്റെ ബർത്ത്ഡേ ആണ്. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയർ സിസ്റ്റർ, ലവ് യു ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് കുഞ്ഞാറ്റക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് കുഞ്ഞാറ്റയുടെ എല്ലാമായിട്ടുള്ള തങ്കക്കുടമായിട്ടുള്ള ദേവികയുടെ ബർത്ത്ഡേ ആണ്. ദേവികയ്ക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി എൻ്റെയും ആശ്രയ FM 90 പേരിലും സ്നേഹം നിറഞ്ഞ ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പം ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയില്ല വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ളൊരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474291909047419 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490909052669409

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: മോർണിംഗ് മോജോ.
4: യെസ്, എങ്ങനെ, വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനോമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ഏട്ടനാണ്. സന്തോഷം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു, ശുഭ ദിനം എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് നമുക്ക് മനോജ് ഏട്ടൻ അയച്ചിരിക്കുന്നത്. കൂടാതെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജനക്കാണ്. ഗുഡ് മോർണിംഗ് അനാമിക ചേച്ചി, ആപ്കാ ദിൻ ശുഭ് രഹേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫ്രം നേപ്പാൾ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മന ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് അനാമിക, ഏവർക്കും സുഖമല്ലേ, നേരുന്നു ശുഭദിനം, ഗുഡ് മോർണിംഗ്, ഹാവ് എ ബ്ലെസ്ഡ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജ് ആണ് ടീച്ചർ അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ മെസ്സേജ് അയച്ച നമ്മുടെ തങ്കമ്മന ടീച്ചർക്കും ജനക്കിനും മനോജ് ഏട്ടനും അവരുടെ എല്ലാവരുടെയും ഫാമിലിക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്ടുകളും ഒക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474 2919090, 0474 2919090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെ വിഷസൊക്കെ മെസ്സേജ് ആയിട്ടും അയക്കാം. ടു ദ നമ്പർ 9526490090, 9526490.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി. ദ ടൈം ഈസ് 9 o'clock.

0: மார்னிங் போஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிகா. ஸ்டுடியோ கிளாக்கில் ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്ന ആളുടെ പേര് വെച്ചിട്ടില്ല. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, പേരും കൂടെ വെച്ചിട്ട് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, വഴിയിൽ എത്ര തടസ്സങ്ങൾ വന്നാലും അത് മാറ്റിത്തരാൻ ആരെങ്കിലും വരുമെന്ന് കരുതി കാത്തു നിൽക്കരുത്. ചിലപ്പോൾ നമ്മൾ തന്നെ ധൈര്യം കണ്ടെത്തി ആ തടസ്സങ്ങളെ തള്ളി നീക്കി മുന്നോട്ടു പോകണം. നന്മകൾ നേർന്നുകൊണ്ട് ശുഭദിന ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവന്നൂരിൽ നിന്നും മുഹമ്മദിക്കയാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ എഫ് എം. വെരി ഗുഡ് മോർണിംഗ് മുഹമ്മദിക്ക. നമ്മുടെ ജീവിതഗതി നിശ്ചയിക്കുന്നത് സാഹചര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ മനോഭാവമാണ്. തളർച്ചകളിൽ തോറ്റു പിന്മാറാം, അല്ലെങ്കിൽ പുതിയൊരു തുടക്കത്തിനായി പ്രത്യാശയോടെ മുന്നേറാം. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടാണ് മുഹമ്മദിക്ക ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫൈനലി മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ചേട്ടനാണ്. ജീവിതം വളരെ ചെറുതാണ്, അത് അർത്ഥപൂർണമായി ജീവിക്കുക. മനസ്സിലെ നന്മയും സ്നേഹവും എല്ലാവർക്കും പകർന്നു നൽകുക. നാം പോരാടുന്നവരാണ്, പൊരുതാനുള്ള ഉൾക്കരുത്തുണ്ടാവട്ടെ, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജ് ആണ് സുലേഷ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ സുലേഷ് ചേട്ടനും വടക്കേ വാവന്നൂരുള്ള മുഹമ്മദിക്കും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു കിടലൻ ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഇന്ത്യൻ എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോ പ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
4: മോർണിംഗ് മോജോ.
5: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. നാളെ ദേശീയ പാതയിലൂടെ യാത്ര ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രസിദ്ധമായിട്ടുള്ള ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28th ഓണ മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് ദേശീയപാത 66 നാളെ രാവിലെ 6 മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്ന KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കായംകുളത്ത് നിന്ന് തിരിഞ്ഞ KPE റോഡിലൂടെ ചാരുമൂട് ശാസ്താംകോട്ട വഴി കൊല്ലത്തേക്ക് പോകണം. അതുപോലെ കൊല്ലത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് തീരദേശ റോഡിലൂടെ വലിയ അഴീക്കൽ പാലം വഴി കായംകുളം ആലപ്പുഴ ഭാഗത്തേക്ക് പോകേണ്ടതാണ്. മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് വരുന്ന ലോങ് ചേസ് കണ്ടെയ്നർ തുടങ്ങിയ വലിയ ഹെവി വാഹനങ്ങൾ ഗതാഗത നിയന്ത്രണം തീരുന്നത് വരെ ആശ്രമ മൈതാനത്ത് പാർക്ക് ചെയ്യണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നാളെ ദേശീയപാതയിലൂടെ പോകുന്ന ആൾക്കാർ യാത്ര കളയ്ക്കുന്ന നേരത്തെ പ്ലാൻ ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 23 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ. കൂടെയുള്ളത് RJ അനാമിക.

0: ഒപ്റ്റിക്കൽസ് മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: അതെ, റെഡി ആയില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ഇനി നിങ്ങളും നടക്കും തലയിടുപോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: മോർണിംഗ് മോജോ.
7: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടൊരു മെഗാ സ്കോളർഷിപ്പ് പരീക്ഷ സംഘടിപ്പിക്കുകയാണ്. ഈ വരുന്ന 27ാം തീയതി രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ട്രിവാൻഡ്രം, കൊല്ലം ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. 1 കോടി രൂപയുടെ സ്കോളർഷിപ്പുകളും മികച്ച ക്യാഷ് അവാർഡുകളുമാണ് വിജയികളെ കാത്തിരിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു കാര്യം. ഇതിന് പുറമെ അർഹരായിട്ടുള്ള

3040. അപ്പൊ എന്തായാലും കുട്ടികളുടെ പഠന മികവ് തെളിയിക്കാനായിട്ടും മികച്ചൊരു ഭാവി സ്വന്തമാക്കാനായിട്ടുള്ള ഈ ഒരു സുവർണ അവസരം എല്ലാ കുട്ടികളും പരമാവധി പ്രയോജനപ്പെടുത്തുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കാണ് ക്രിസ്റ്റ്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിലെ ഒരു കലക്കൻ പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ്.

0: മാറി. ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
1: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
0: ഒള്ള അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
1: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
0: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
1: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്ക.
0: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
1: അയ്യോ, അത് ശരിയാ.
0: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM Architects നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
5: JM Architects, Government Approved, ISO Certified Civil Engineers and Builders. Contact 944-771-7171.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല. നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: Once again, welcome back to Morning Mojo with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിരിക്കാണ്. ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശബ്ദങ്ങളില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കുന്ന കുറച്ച് മനുഷ്യരെ കുറിച്ചല്ലേ. യെസ്, ഈ വീക്ക് നമ്മൾ ഇന്റർനാഷണൽ വീക്ക് ഓഫ് ഡെഫ് പീപ്പിൾ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. കേൾവി പരിമിതിയുള്ള അവരെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് കഴിയണം. അവരുടെ നിശബ്ദമായിട്ടുള്ള ആ ഒരു ലോകത്തേക്ക് നമ്മുടെ സ്നേഹവും കരുതലും ഒക്കെ എത്തുമ്പോഴാണ് അവർക്കും സന്തോഷം കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഒരു വീക്ക് മാത്രമല്ല, എപ്പോഴും അങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് ചേർത്ത് പിടിക്കാനായിട്ട് എപ്പോഴും കഴിയണം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു കിടലൻ ട്യൂസ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മിയാർ ജനാമിക സാനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: അതെ, നിങ്ങളെ അറിയാൻ ഞങ്ങൾ എത്തുന്നു. കളിയും ചിരിയും തമാശകളും കൂടെ അല്പം കാര്യവുമായി ഞങ്ങൾ ഉണ്ടോട്ടോ. ഇനി നിങ്ങൾക്കൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഏതുമാകട്ടെ, നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ എത്തുന്നു റേഡിയോ വണ്ടിയിലൂടെ. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മുതൽ 12 വരെ റേഡിയോ വണ്ടി. ഇനി നിങ്ങളുടെ ശബ്ദം ലോകമറിയട്ടെ ആശ്രയ FM 90. അപ്പോ കേൾക്കാൻ മറക്കല്ലേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഈസ് 10 o'clock.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇനത്തിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ് അപ്പൊ എന്താ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുഖിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: പേര് രാജേഷ്.
0: രാജേഷ് ചേട്ടാ വീടടുത്തന്നെയാണോ?
1: വീടടുത്തല്ല, ഇവിടെ കൊല്ലം.
0: കൊല്ലത്താണ്? കടവൂരാണ്. ഓക്കെ ശരി. അപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ അച്ഛൻ അമ്മ പെങ്ങള് പിന്നെ ഞാൻ.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു, സുഖമായിരിക്കുന്നു.
0: ഓക്കെ, ഇന്ന് അതുപോലെ പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കെ
0: ശരി. അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഡ്രൈവർ ഓട്ടോ ഓടിക്കുകയാണ്.
0: ഡ്രൈവറാണ്? എങ്ങനെ പോകുന്നു ഓട്ടോ ജീവിതം?
1: ഓട്ടോ ജീവിതം എങ്ങനെ പോകുന്നു? തട്ടിയും മുട്ടിയൊക്കെ എങ്ങനെ പോകുന്നു?
0: അത്ര നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ.
1: ഇപ്പൊ ഇച്ചിരി സാഹചര്യമൊക്കെ വളരെ മോശമാണ്.
0: ഞാനേ റേഡിയോയിൽ ഒരുപാട് പേരെ, ഒരുപാട് ഓട്ടോ ചേട്ടന്മാരെ പരിചയപ്പെടാറുണ്ട്. അപ്പൊ അവരെല്ലാരും പൊതുവെ ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ്, ഓട്ടോ മേഖല എന്ന് പറയുമ്പോ ഇപ്പം ഭയങ്കര തട്ടുകടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, തകർന്നുകൊണ്ടിരിക്കുകയെന്ന് പറയാണ്. ശരിയാണോ?
1: ആ ശരിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മള് ചെലവിനൊക്കെ ഉള്ള സാഹചര്യങ്ങളുള്ള വകുപ്പുകളെ ഉള്ളൂ. അന്നന്ന് കഴിഞ്ഞു പോകാനുള്ള ഇതൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ അതിനിടയ്ക്ക് ഓരോ ഇത് വർധനകൾ ഉണ്ടാവുന്ന, പെട്രോൾ വർധന, ഇപ്പൊ പുതിയ ഓരോ CF ഒക്കെ ഓരോ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകാന്നല്ല, തട്ടിയും മുട്ടി ഇങ്ങനെ പോവാം. ഏട്ടനുള്ള CC ഒക്കെ ഇട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അടയ്ക്കുക, അങ്ങനെ പോകാനൊക്കെ പറ്റുന്ന സാഹചര്യങ്ങളാണ്.
0: മനസ്സിലായി. CC ഉള്ള വണ്ടിയാണെങ്കിൽ കുറച്ച് കഷ്ടമായിരിക്കും അല്ലേ?
1: ആ കുറച്ച് കഷ്ടമാണ്. അത്ര നമ്മൾ അടയ്ക്കണം, പേയ്മെന്റ് പലിശ ഉൾപ്പെടെ എല്ലാം അടയ്ക്കണം. നമ്മൾ ഇത്ര ഓടണം, ഓട്ടം കുറവാ. പൊതുവെ ഇപ്പൊ എല്ലാവർക്കും വാഹനങ്ങളുണ്ട്. എല്ലാവർക്കും എല്ലാ വീട്ടുകളിലായാലും വണ്ടിയും കാറും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ബുദ്ധിമുട്ടിലാണ്. ഇങ്ങനെ കഴിഞ്ഞു പോവാം. ഓട്ടോ മേഖല ഒരുമാതിരിപ്പെട്ടതൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി പോവാണ്. പിന്നെ വെറുതെ സ്ഥിരമായിട്ട് ഇത് യൂസ് ഒരു തൊഴിലായി എടുത്തവരുണ്ടല്ലോ, അവർക്കാണ് വലിയ ബുദ്ധിമുട്ട്.
0: ബാക്കപ്പ് ആയിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലേ?
1: വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് ഇങ്ങനെ പോവാം. ഇതായിട്ട് സ്ഥിരം ഇത് നിത്യേന ഓട്ടോ ഓടി ജീവിക്കുന്ന ഒരുപാട് പേര് മനുഷ്യരുണ്ട്. അപ്പൊ അവർക്കത് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളാണ്. ഇപ്പോഴത്തെ വില കൂടുതലും ഈ ഫിറ്റ്നസ് ടെസ്റ്റും ഒക്കെ വരുന്നുണ്ട്. പുതിയ കമ്പ്യൂട്ടർ ടെസ്റ്റ് ഒക്കെ വന്നപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടാണ്.
0: മനസ്സിലായി മനസ്സിലായി, മനസ്സിലാക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഓട്ടോ ചേട്ടന്മാർ എല്ലാവരും വളരെ വലിയ കഷ്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഉടനെ തന്നെ ഈ ഒരു സമയമൊക്കെ മാറി നല്ല സമയം വരുന്നത് പ്രതീക്ഷിക്കാം അല്ലേ?
1: ആ പ്രതീക്ഷയുണ്ട്.
0: അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും.
1: അതന്നെ, ജീവിതം തന്നെ ഒരു പ്രതീക്ഷയാണല്ലോ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ഓക്കെ,
0: അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ചന്തമുഖിലെത്തി. രാജേഷ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സുഖീപ്പോൾ ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
5: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है.
4: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, Onashraya, FM 19, Nadinuppum, Nattarkuppum. Yes, so we are going to talk about our Chanda Mukhilati, our Rajesh Shetnodi, and we are going to talk about Shetnodi. So, Shetnodi, how many years have you been here? How many years have you been here?
1: 20 years.
0: അപ്പം എന്തുകൊണ്ടാ ശരിക്കും ഈ ഒരു ജോലി തെരഞ്ഞെടുത്തത്? ഓട്ടോ തന്നെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ഡ്രൈവിംഗ് ഫീൽഡിൽ
1: എടുത്തല്ല, നമ്മള് സാഹചര്യം കൊണ്ട് അതിൽ വന്നതാണ്. നമ്മള് സാഹചര്യം കൊണ്ട് എത്തി ഡ്രൈവിംഗ് മേഖലയിൽ എത്തിച്ചേർന്നു, പിന്നെ ഓട്ടോയെ അങ്ങനെ ഓട്ടോ ആയി അതൊരു തൊഴിലാക്കി മാറ്റി, അങ്ങനെ ഉപജീവന മാർഗം കടന്ന് ഇങ്ങനെ പോകുന്നു. കൊച്ചൊരു കുടുംബമായിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്നു.
0: ശരി, അപ്പം സാഹചര്യത്തിന്റെ കളി മൂലം ഈ ഒരു രംഗത്തേക്ക് എത്തിപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പം ശരിക്കും നമ്മുടെ രാജേഷ് ഏട്ടന്റെ ആഗ്രഹം എന്തായിരുന്നു, എന്താവണമെന്നായിരുന്നു ആഗ്രഹം?
1: നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഇല്ല, നല്ല രീതിയിൽ ഒരു ജീവിതം വേണം, സന്തോഷകരമായ ഒരു ജീവിതം വേണം, അത്രയൊക്കെ ഉള്ളൂ. അല്ല, വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല നമുക്ക്. മാന്യമായിട്ട് ജീവിച്ചു പോവുക, നമ്മളെ കൊണ്ട് ആർക്കും പരമാവധി ശല്യങ്ങളൊന്നും ഉണ്ടാക്കാതെ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഹാപ്പി ആയിട്ട് പോവുക, അത്രയേ ഉള്ളൂ.
0: ശരി ശരി, അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിച്ചു. അപ്പൊ എന്തായാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നിരുന്നാൽ പോലും ജീവിതം അല്ലേ, അതിന്റെ ഭാഗമായിട്ട് കണ്ട് ഇപ്പൊ ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ആ, ഇപ്പൊ നമ്മളിങ്ങനെ പോകുന്നത്, നമ്മള് ജീവിതമൊക്കെ കുഴപ്പമൊന്നും ഇല്ല. ഹാപ്പി ആയിട്ട് അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഹാപ്പി ആയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കഴിയുന്ന സഹായങ്ങൾ അമ്മ ആരെങ്കിലും ചോദിച്ചാൽ അത് ചെയ്തു കൊടുക്കുക, അത്രയുള്ള കാര്യങ്ങൾ ചെയ്ത് ആർക്കും ഒരു ശല്യമാക്കാതെ ഇങ്ങനെ പോവുക.
0: തീർച്ചയാണ്, തീർച്ചയാണ്. ശരി, അപ്പൊ ഏതായാലും ഇങ്ങനെ സന്തോഷമായിട്ട് ഇതുപോലെ പോകാൻ സാധിക്കട്ടെ മുൻപോട്ടും. അപ്പൊ ഏതായാലും ഇന്ന് പരിചയപ്പെട്ടതിൽ എനിക്ക് സന്തോഷം കേട്ടോ.
1: എനിക്ക് സന്തോഷം പരിചയപ്പെട്ടത്.
0: ഓക്കെ, ശരി. നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുഖിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് കടവൂർ സ്വദേശിയായ രാജേഷ് ഷേറിനെയാണ് കേട്ടോ. ദീപ ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൾ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ഏതായാലും വീട്ടിൽ അറിയണ്ട്,
1: വീട്ടിൽ അച്ഛൻ അമ്മ ചേട്ടൻ
0: എല്ലാരും ഹാപ്പിയായിട്ട്
1: പോകും. എല്ലാരും ഹാപ്പിയായിട്ട് പോകുന്നത്.
0: ചേട്ടനൊക്കെ എന്താ ചെയ്യുന്നത്?
1: ഞാനിപ്പം കറന്റ് ബി എഡ് ചെയ്യാണ്. നമ്മൾ സ്കൂൾ പഠിപ്പിക്കുകയും ടീച്ചിങ് ട്രെയിനിങ് ആയിട്ടൊക്കെ പോകുന്നു.
0: ഓക്കെ, അധ്യാപക വിദ്യാർത്ഥിയാണ്.
1: അതെ അതെ അതെ.
0: എങ്ങനെ പോകുന്നു ഈ ജീവിതം?
1: കൊള്ളാം, നല്ല രസമുണ്ട്. ട്യൂട്ടർ ലൈഫിൽ നിന്ന് മാറിയിട്ട് സ്കൂൾ ലൈഫിൽ അധ്യാപകൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ഒന്നായിട്ടാണ് തോന്നുന്നത്.
0: ശരി, ആക്ച്വലി ടീച്ചിങ് എന്ന് പറയുമ്പോൾ അത്രത്തോളം ഗ്രേറ്റ് ആയ ഒരു പ്രൊഫഷൻ ആണ്. അപ്പം എന്തുകൊണ്ടാണ് രഹന സെറ്റർ ഈ ഒരു കരിയർ ചൂസ് ചെയ്തത്?
1: തീർച്ചയായിട്ടും ഗ്രേറ്റ് ആണ്. കാരണം ഇന്നത്തെ ഏത് സമയത്തായാലും പുതിയൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതിനകത്ത് ഏറ്റവും വലിയ പങ്കെന്ന് പറയുന്നത് അധ്യാപകർക്ക് തന്നെയുള്ളതാണ്. ഇപ്പൊ നമ്മൾ എല്ലാവർക്കും ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവരുടെ അടിസ്ഥാന ആവശ്യമാണ്. അപ്പൊ അതിനകത്ത് എല്ലാവർക്കും വേണ്ട, എല്ലാ മനുഷ്യർക്കും വേണ്ട ഒന്നാണത്. അപ്പൊ അതിനകത്ത് അത് നൽകാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് അധ്യാപനം. അപ്പൊ ഒരു അധ്യാപകർ എന്ന് പറയുമ്പോൾ വലിയൊരു ഗ്രേറ്റ് ആയിട്ടുള്ള ഇത് തന്നെ. കാരണം ഒരു ഇപ്പൊ പറഞ്ഞല്ലോ, പുതിയൊരു സമൂഹത്തെ ഒരു തലത്തെ വാർത്തെടുക്കുന്നതിനകത്ത് ഒരു വലിയ പങ്കാളിയാകുന്നു എന്നുള്ളൊരു ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ട്.
0: തീർച്ചയാണ്, തീർച്ചയാണ്. അപ്പൊ എന്തായാലും മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതിൽ അതിൽ പറ വലിയൊരു മഹത്തായ കാര്യമില്ല. അപ്പൊ എന്തായാലും ആ ഒരു കർമ്മം ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും മുൻപോട്ട് ഹാപ്പിയായിട്ട് പോകാൻ സാധിക്കട്ടെ.
2: ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം. Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 19, Nadinoppum, Nattarkoppum. Yes, appo indalla nammal angarede nammude chandamukkilathe adhyapaka vidyarthiyaya Rehana Chetna ine parichayapettondirikkana. Appo chetnodu korchu karyangal kodu chodikkirunde. Appo cheta, bhavile enganeulla teacher aayirikkum Rehana Chetan? Oru liberal teacher aayirikkoo adho bhayangara strict aaya karkashakaranaaya adhyapakan aayirikkoo?
1: Allalla, innatha kaalagattathil nammal pandatha pole mate chakkamoshanu aavan saadhikkathilla. Kaaranam soopayittu nammal liberal aayittu vidyarthikalodu nammal koodalayittu interact cheythu ഒരു സുഹൃത്ത് ഇപ്പം പലരും വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് വിദ്യാർത്ഥികളായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് അങ്ങനെയൊക്കെ പല വീഡിയോസ് ഉണ്ട്. ഒരിക്കലും അങ്ങനെയല്ല, നമ്മൾ വിദ്യാർത്ഥികളായിട്ട് കൂടുതൽ സോഷ്യൽ ആവണം, അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, ആസ് എ ഫ്രണ്ട് ആയിട്ട് നിൽക്കണം. പണ്ടത്തെ പോലെ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, ഇപ്പോൾ ഒരു മെന്റർ ഗൈഡൊക്കെയാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥികളുടെ കൂട്ടുകാരെന്ന നിലയിൽ പോലും പലപ്പോഴും നിന്നാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അവരെ ആ രീതിയിൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പഠിപ്പിച്ചെടുക്കാനും സാധിക്കത്തുള്ളൂ. കാരണം അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഉള്ളൂ, അതിൽ രീതിയിൽ ആ രീതിയിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും പിള്ളേരുടെ മനസ്സിലോട്ട് എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളത്.
0: തീർച്ചയാണ്, തീർച്ചയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ ഒരു കാലഘട്ടത്തിൽ അധ്യാപകർ എന്ന് പറയുമ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ വലിയൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അല്ലേ, ഒരു വലിയ അകൽച്ച ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ ഒരുപാട് അത് മാറിയിട്ടുണ്ട്. മേ ബി കാലഘട്ടത്തിന് വ്യത്യാസമായിരിക്കാം, ടീച്ചേഴ്സൊക്കെ ഒരുപാട് ലിബറൽ ആയിട്ടുണ്ട്, കുട്ടികളുടെ മനസ്സറിയുന്ന അധ്യാപകർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും വടി ആയുധം ആക്കാത്ത ടീച്ചേഴ്സായിട്ട് പോവാം അല്ലേ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പിന്നെ വടി നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല വടി. കാരണം ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും വിദ്യാർത്ഥികൾ അടിക്കരുതെന്നൊക്കെ, പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഒരു ഭയം വേണമെങ്കിൽ നമുക്ക്
0: ചെറിയ ഒരു അടി പൊട്ടിക്കണം,
1: ആ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കണം. കാരണം നമ്മൾ ചുമ്മാതെ പറഞ്ഞാൽ മാത്രം കേൾക്കുന്ന, ഒരിക്കലും ഇന്നത്തെ കാലത്ത് ഒട്ടും പറഞ്ഞാൽ മാത്രം കേൾക്കുന്ന വിദ്യാർത്ഥികളല്ല. ഇപ്പൊ നമ്മൾ നോട്ട്സ് എഴുതിക്കൊണ്ട് അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ഇതേപോലെ തന്നെ വരും. അപ്പൊ നമ്മൾ അവർക്കറിയാം ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് അറിയാം, എഴുന്നേപ്പിച്ച് നിർത്തുക, ഓക്കെ വീണ്ടും ഇരിക്കും. അപ്പൊ അവർക്ക് അപ്പൊ സോഫായിട്ട് ഒരു ഒന്നോ രണ്ടോ ഒക്കെ അടി കൊടുത്താലേ കുറച്ചൊക്കെ ഇതാ കുറച്ച് സ്ട്രിക്റ്റും കുറച്ച് എന്ന് വെച്ചാൽ കൂടുതൽ ലിബറൽ ആയിട്ട് തന്നെ നമുക്ക് അവർക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വിചാരിക്കുന്നു അയാൾ തന്നെ അടിച്ച് കാലമരണം വരുന്ന എന്നുള്ള രീതിയിലാവരുത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേണ്ടി അങ്ങനെ ചിന്തിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടതെന്ന്.
0: ശിക്ഷ എന്നുള്ളൊരു ശിക്ഷണമാണോ അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: ഓക്കെ ശരി. അപ്പൊ എന്തായാലും എനിക്ക് സംസാരിച്ച് മനസ്സിലാകാൻ ഒരു നല്ല അധ്യാപകനായിരിക്കും ഭാവിയിൽ. അപ്പൊ എന്തായാലും പഠിപ്പിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളൊക്കെ ഭാഗ്യ ചെയ്തരാണ് കേട്ടോ.
1: താങ്ക് യു, താങ്ക് യു, താങ്ക്
0: യു. ശരി, സന്തോഷമായിട്ടിരിക്കട്ടെ ഈ ഫീൽഡിൽ.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു, സെയിം ടു യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെടുന്നത് അധ്യാപക വിദ്യാർത്ഥിയായ രഹനാസ് ചേട്ടനാണ് കേട്ടോ. അത് ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ എവറിബഡി സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആസ്ട്രയ എഫ് എം 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: Yes, once again we are back on Radio 1T with me RG Srishant on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്താണ് നമ്മളങ്ങനത്തെ നമ്മുടെ ചന്തമുഖിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് ആരോമൽ.
0: ആരോമൽ, ആരോമൽ ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
1: അല്ലല്ല, ഓച്ചിറ.
0: ഓച്ചിറ എന്ന് വരികയാണ്. ശരി, അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ഞാൻ.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും?
1: എല്ലാരും ഹാപ്പി ആയിട്ട്
0: പോകുന്നു. ഓക്കെ, എന്നെ ഇതുപോലെ പോകാൻ സാധിക്കട്ടെ. ആൻഡ് എന്താ ചെയ്യുന്നത്?
1: ഞാൻ ബിഎഡ് സ്റ്റുഡന്റ് ആണ്.
0: ബിഎഡ് സ്റ്റുഡന്റ് ആണ്, അധ്യാപക വിദ്യാർത്ഥിയാണ്.
1: അതെ.
0: ഓക്കെ, എങ്ങനെ പോകുന്നു പഠനവും ഒപ്പം തന്നെ അധ്യാപനമൊക്കെ?
1: നല്ല രീതിയിൽ തന്നെ പോകുന്നു.
0: നന്നായിട്ട് പോകുന്നുണ്ട്.
1: നല്ലതായിട്ട് പോകുന്നുണ്ട്.
0: എങ്ങനെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ?
1: പിള്ളേര് നല്ലതാണ്. പിള്ളേര് അങ്ങനെ ഒരു ന്യൂ ജൻ അങ്ങനെ ഒരു സീന അങ്ങനൊന്നുമില്ല. ഇല്ലില്ല,
0: നമ്മൾ ഈ നെറ്റ് ഇന്റർനെറ്റിലൊക്കെയാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. ടീച്ചേഴ്സിനൊന്നും കുറച്ച് അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികളാണ് ഈ ഒരു കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ എന്ന് പറയാറുണ്ട് പലപ്പോഴും. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്?
1: അല്ല, ഹാൻഡിൽ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം വിദ്യാർത്ഥികളെയും ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പുതിയ തലമുറ ഇച്ചിരി ഹാൻഡിൽ ചെയ്യാൻ പാടുണ്ട്. എന്നിരുന്നാലും അധ്യാപകർ എപ്പോഴും അവരെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാലഘട്ടത്തിന്റെ വ്യത്യാസം കാരണം എന്താണ്? കുട്ടികളൊക്കെ കുറച്ച് സീനാണ് ആക്ച്വലി. എന്നിരുന്നാൽ പോലും ടീച്ചേഴ്സ് ആണ് നമ്മളവരെയൊക്കെ ഹാൻഡിൽ ചെയ്യണം, നമ്മുടെ ഒരു പാർട്ട് ഓഫ് ജോബ് ആണല്ലേ.
1: ആ, അത് തന്നെ.
0: ശരി, ശരി. അപ്പൊ ഞാൻ നേരത്തെ രഹനാസ് ചേട്ടനോട് ചോദിച്ചായിരുന്നു എങ്ങനെയുള്ള അധ്യാപകനായിരിക്കും ഭാവിയിൽ എന്ന്. അപ്പൊ ഇവിടെ ചോദിക്കുകയാണ്, ആറുമൽ ചേട്ടൻ എങ്ങനെയുള്ള അധ്യാപകനായിരിക്കും ഭാവിയിൽ? ലിബറൽ ആയിരിക്കും, ഭയങ്കര സ്ട്രിക്റ്റ് ആയ അധ്യാപകനായിരിക്കും?
1: അല്ലല്ല, ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഒരു കാര്യമല്ല. എപ്പോഴും നമ്മള് ലിബറൽ ആയിട്ട് തന്നെ കുട്ടികളോടൊപ്പം അവരോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകാൻ ഉള്ളതുള്ളൂ. പക്ഷെ എല്ലായിടത്തും അങ്ങനല്ല, ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇച്ചിരി സ്ട്രിക്റ്റ് ആവേണ്ടതുണ്ട്. എന്നിരുന്നാലും അവരുമായിട്ട് ഒരു നല്ലൊരു സൗഹൃദ ബന്ധത്തിൽ തന്നെ മുന്നോട്ട് പോകാന്നുള്ളത്.
0: പഴയ ചാക്കോമാഷ് ആവത്തില്ല.
1: ഇല്ലല്ലോ, ഒരിക്കലും
0: ഒരിക്കലും.
1: ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിട്ടും കാര്യമില്ല.
0: ഓക്കെ, ശരി, ശരി. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു കാലഘട്ടത്തിന്റെ വ്യത്യാസം മൂലം അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ഒരു വലിയ മാറ്റത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ. വിദ്യാർത്ഥികളുടെ മനസ്സറിയുന്ന ഒരു അധ്യാപകനായിട്ട് മാറാൻ സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, പരിചയപ്പെടുന്ന സന്തോഷം.
1: സന്തോഷം.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ചന്തമുഖിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് ഔച്ചറ സ്വദേശിയായ അധ്യാപക വിദ്യാർത്ഥിയായ ആറുമൽ ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: ഹലോ, നമസ്കാരം, ഇതാരാണ്?
4: ഞാൻ കൊട്ടാരക്കര പള്ളിക്കിൽ നിന്ന് പ്രസാദ.
0: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
4: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
0: 1000 പറ മുത്തുണ്ടേ.
5: അനക്കെടുപ്പത് പൊന്നുണ്ട്, 1000 പറ മുത്തുണ്ട്.
6: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
7: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

Yes, we are back on Radio and with me RJ Srishant on Astra FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്ന് റേഡിയോ വണ്ടിയുമായി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുകിലെത്തി. ഇന്ന് ഒരുപാട് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലെ. കുറച്ച് പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇതേ തൽക്കാലം ഇവിടുന്ന് വണ്ടിതിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടിയുടെ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹൈ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്. ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആഴ്ജെ എലിക്കുട്ടിയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ആ സമയം ഇങ്ങനെ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 2 മണി സമയം വരെ നമ്മളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ തത്സമയമായിട്ട് ലൈവായിട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇനി നമുക്ക് സ്വന്തമായിട്ട് കേൾക്കാനാണെങ്കിലും വിളിക്കാട്ടോ, ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചിട്ട് ഒരു മടിയും വേണ്ട. അപ്പോൾ എന്തായാലും വിളിക്കേണ്ട നമ്പർ ഞാൻ പറഞ്ഞു തരാം. 0474-291-9090-4-4-2-9-1-9-0-4-2-9-1-9-0-0-0. ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വിളിക്കാനായിട്ട് പറ്റില്ല എന്നുണ്ട് എങ്കിൽ, ഫോൺ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ വിഷമിക്കേണ്ട. നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് എലിക്കുട്ടി ഇന്ന പാട്ടൊന്ന് കേൾക്കണം, ഒന്ന് വെച്ച് തരണം കേട്ടോ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്: 9526490906-95-6649-4-9-0-9-0. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് നമ്മളെല്ലാവരും ദാ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാസറ്റ് കഫേയിലൂടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചോദിക്കുന്ന ആളുകളിൽ നിന്നും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. വീക്കെൻഡിലായിരിക്കും ആ ഒരു വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൈസ് ഇസ് സ്പോൺസർഡ് ബൈ ജയം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. അപ്പോൾ ഫോൺ എടുക്കുക, വിളിക്കുക, പാട്ടുകളൊക്കെ ചോദിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ട് ഇനിയുള്ള 2 മണിക്കൂർ അങ്ങോട്ട് എൻജോയ് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ ഫ്രം 99 ഒപ്പം ദാറ്റ് ആർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: അതെ, റെഡിയായില്ലേ?
6: എങ്ങോട്ടാ?
5: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
6: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: യെസ്, അങ്ങനെ ഇഷ്ടം പോലെ പാട്ട് കേട്ടും ആസ്വദിച്ചും ഒക്കെ ആയിട്ട് നമ്മളുടെ ഈ ഒരു സമയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടിയുള്ളത് ഞാൻ ആർജയിലിക്കുട്ടിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൂടെ ആദ്യത്തെ ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് പറയാനായിട്ട്. നമുക്കത് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
8: ഹലോ,
7: നമസ്കാരം. ഇതാരാണ്? രാജൻ ചേട്ടനാണ്. ഓക്കെ രാജൻ ചേട്ടാ, എന്നൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? വാൽക്കണ്ണാടിയിലെ മണിക്കുയിലെ എന്നുള്ള പാട്ടാണോ? ഓക്കെ, അപ്പൊ ആ ഒരു പാട്ടാണ് കേൾക്കേണ്ടത് അല്ലേ? എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അപ്പൊ വിളിച്ചതിലും ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് രാജൻ ചേട്ടനാണ്, കൊല്ലത്ത് നിന്നും. ആവശ്യപ്പെട്ടിരിക്കുന്നത് വാൽക്കണ്ണാടി സിനിമയിലെ മണിക്കുയിലെ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. നമ്മുടെ ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. രമേശൻ നായർ സാറിൻ്റെ വരികളാണ്, ജയചന്ദ്രൻ സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗിരീഷ് ചേട്ടനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് എരമല്ലൂരിൽ നിന്നും. നമസ്കാരം, ഇന്ന് 18th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സുഹൃത്ത് സന്തോഷ്, ദിവ്യ സന്തോഷ് എന്നിവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പണക്കാരൻ എന്ന തമിഴ് സിനിമയിലെ 100 വർഷം മാപ്പിളയും പൊണ്ണുന്ത എന്ന പാട്ട് കേൾപ്പിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗിരീഷേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്, നമ്മുടെ സന്തോഷ് ചേട്ടനും ദിവ്യ ചേച്ചിക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് 18th വെഡിങ് ആനിവേഴ്സറി ആണ് നമ്മുടെ സന്തോഷ് ചേട്ടൻ്റെയും ദിവ്യ ചേച്ചിയുടെയും. അപ്പോൾ അവർക്ക് എല്ലാവിധ വെഡിങ് ആനിവേഴ്സറി വിഷസും നമ്മൾ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മളതാ പണക്കാരൻ എന്ന തമിഴ് സിനിമയിലെ 100 വർഷം മാപ്പിളയും പൊണ്ണും എന്ന് പറയുന്ന ആ ഒരു പാട്ട് കേൾക്കാനായിട്ട് പോവുകയാണ്. മനോസാറാണ് കേട്ടോ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് ദ മ്യൂസിക് ഇസ് ഡൺ ബൈ നമ്മുടെ വൺ ആൻഡ് ഓൺലി ഇളയരാജ സാർ. അപ്പോൾ മനോസർ പാടുകയും ഇളയരാജ സാർ മ്യൂസിക് ചെയ്യുകയെന്നൊക്കെ പറയുമ്പോൾ തന്നെ വേറെ ലെവലൊരു പാട്ടായിരിക്കും, ഒരു ഹൈ എനർജി പാട്ടായിരിക്കും. സോ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ കേൾക്കാൻ പോവുകയാണ് നമ്മുടെ കാസറ്റ് കഫീൽ. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആ തൊട്ടടുത്തിരിക്കുന്ന ഫോൺ എടുക്കുക, ഇങ്ങോട്ട് വിളിക്കുക. ഓക്കെ, അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-299-1-0-0-0-0-4-7-9-1-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0 പാട്ട് ഇതാണ്, ഒന്ന് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9526490906, 9526649090. അപ്പോൾ ഫേവറേറ്റ് പാട്ടുകളൊക്കെ ഇങ്ങോട്ട് പോകുന്നോട്ടെ, നമുക്ക് ബാക്കിയുള്ള രണ്ട് പാട്ട് ഒന്ന് കേൾക്കാം, ആസ്വദിക്കാം നമ്മളുടെ കാസറ്റ് കഫേയിൽ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
1: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
2: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്.
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, അങ്ങനെ നമ്മുടെ സുജാത ചേച്ചി പാടിയിട്ടുണ്ടായിരുന്ന ഒരു വട്ടിപ്പൊള്ളി പാട്ടാണ് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ ഇപ്പൊ കേട്ടത്. യെസ്, വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആഴ്ചയിലെ കുട്ടിയാണ്. നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ട് പറയാൻ ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഇതാരാണ്? രതിൻ അല്ലേ? രതിൻ അല്ലേ? ഓക്കെ, ഈ ഒരു പേരിന്റെ ബാക്കിലുള്ള ഒരു സ്റ്റോറി എന്ന് പറയാമോ? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു പേര് കേക്കുന്നേ. ചേട്ടനും ആദ്യമായിട്ടാണോ കേക്കുന്നേ? എന്തോ, അച്ഛനും അമ്മയും ഇട്ടത്? അച്ഛനും അമ്മയുടെ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്താണ് ഈ പേരിടാനുള്ളൊരു കാരണം? എന്തോ എന്തോ അറിയത്തില്ല. ചേട്ടൻ ട്രാവലിംഗ് ആണോ? റേഞ്ച് കട്ട് ആവുന്നതാണെന്ന് തോന്നുന്നു, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്.
1: ഹലോ,
0: ആ ഇപ്പൊ കേക്കാം കറക്റ്റ് ആയിട്ട്, പറഞ്ഞോളൂ. എന്തോ, ഓക്കെ, എനിക്ക് ക്ലിയർ ആവുന്നില്ല പറഞ്ഞത്. എന്തായാലും ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ആ
0: ഓക്കെ, മറക്കുടയാ എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. ആർക്കാണ് ഡെഡിക്കേഷൻ? എന്തോ, ഗൾഫിലുള്ള സുഹൃത്തിനാണെന്ന് മനസ്സിലായി, എനിക്ക് പേര് കിട്ടിയില്ല. ജിഷ്ണു. ഓക്കെ, ജിഷ്ണുവിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് രതിനാണ്. ആൻഡ് ഗൾഫിലുള്ള ജിഷ്ണു ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മനസ്സിനക്കര സിനിമയിലെ മറക്കുടയാൽ എന്നുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആൾ പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അപ്പോൾ വിളിക്കുന്ന സമയത്ത് എല്ലാവരും കറക്റ്റായിട്ടുള്ള റേഞ്ച് ഉള്ള സ്ഥലത്ത് കൂടി നിൽക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, വിശേഷങ്ങളൊക്കെ ശരിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും രതിൻ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം, വീണ്ടും വിളിക്കണം. അപ്പോൾ ഗൾഫിലുള്ള ഫ്രണ്ട് ജിഷ്ണുവിന് വേണ്ടിയിട്ട് നമുക്ക് മനസ്സിനക്കരയിലെ മറക്കുടയാൽ എന്നുള്ള പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ നമ്മുടെ വാട്സാപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. രാജ്കുമാർ ചേട്ടനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ഹായ് ആശ്രയ, എനിക്ക് കല്യാണ വിരുന്ന് എന്ന സോങ് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ടും കൂടി നമുക്ക് പ്ലേ ചെയ്ത് തരാം നമ്മുടെ സ്വന്തം കാസറ്റ് കഫേയിലൂടെ. നമ്മുടെ ഇളയരാജ സാറ് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം നമ്മുടെ കാസറ്റ് കഫേയിൽ. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കണമെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474-291-9090-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0- 9526490909 9526490906 9460409 90. Keep on listening, Ashray FM 90 Nadinuppum, that are Kuppum.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: നിങ്ങൾ എന്തോ മനുഷ്യായി പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
3: പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, അങ്ങനെ മറക്കൂടയാൽ മുഖം മറയ്ക്കും മാനല്ല എന്ന് പറയുന്ന നമ്മുടെ മനസ്സിനക്കരയിലെ എം ജി ശ്രീകുമാർ സാർ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് കാസറ്റ് കഫേയിൽ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടാണ്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് പാട്ടൊക്കെ പാടിക്കൂടെയുള്ളത് ഞാൻ ആർ ജി എലിക്കുട്ടിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 കഴിഞ്ഞ് 38 ആയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ,
0: മായ ചേച്ചി, റേഡിയോയുടെ സൗണ്ട് ഒരല്പം കുറച്ച് വെക്കാമോ? റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണേ. ഓക്കെ ചേച്ചി. ഹലോ.
1: ആ പറഞ്ഞോ.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ജോലി സ്ഥലത്ത് ഇരിക്കുവാണ്. എന്നാ ഒരു സന്തോഷം ഇല്ലാത്ത, ഭയങ്കര സങ്കടത്തിലാണല്ലോ സംസാരിക്കുന്നേ. അല്ല, സന്തോഷമുണ്ട്. സൗണ്ട് കേൾക്കുമ്പോ അങ്ങോട്ട് തോന്നില്ലെന്നേ. ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു രാവിലെ. ഇപ്പൊ ലഞ്ച് കഴിക്കാനുള്ള സമയമായതുകൊണ്ട് വിശന്നിരിക്കുവാണോ? ഇനിയിപ്പോ ഊണിന്റെ സമയമാണല്ലോ അല്ലേ. ചോറുണ്ണുമ്പോഴത്തേക്കും കുറച്ച് എനർജി വരും അല്ലേ. അപ്പൊ എന്തായാലും പാട്ടൊക്കെ കേട്ട് നമുക്ക് ചോറുണ്ണാനായിട്ട് റെഡിയാവും. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ആകാശദൂതിലെ നല്ലൊരു പാട്ട്. ആകാശദൂതിലെ എല്ലാം നല്ല പാട്ടാണല്ലോ. അപ്പൊ നമ്മൾ ഏത് ചൂസ് ചെയ്യും? ഏതായാലും എല്ലാം നല്ലതായതുകൊണ്ട് ഏതെങ്കിലും മതി അല്ലേ. സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും. ഓ ഹെല്ലോ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും പിന്നെ ഞാനും ഒക്കെ ഒന്ന് കേട്ടോട്ടെ അല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. നമ്മുടെ ആകാശദൂതിലെ കാട്ടിലെ മൈനേ എന്നുള്ള പാട്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് മായ ചേച്ചിയാണ്. ആവശ്യപ്പെട്ടിരിക്കുന്നത് ആകാശദൂതിലെ ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോന്നാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാരോ എന്ന പാട്ട് കേൾക്കാം. ഒ എൻ വി കുറുപ്പ് സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള വരികൾ, മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇതിനു വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ള നമ്മുടെ ഔസേപ്പച്ചൻ സാറാണ്. അപ്പൊ എന്തായാലും ഒരു ഗംഭീരമായിട്ടുള്ള

കാസറ്റ് കഫേയിലൂടെ. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ സ്വന്തമായിട്ട് കേൾക്കാനും നമ്മുടെ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ പ്ലേ ചെയ്ത് കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474291 9090 0474291 9090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും പാട്ടുകൾ നമ്മളോട് ആവശ്യപ്പെടാം. അതിനായിട്ടുള്ള നമ്പർ 9526490 9596649090. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
5: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
6: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
5: നിശാഗന്ധി,
6: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
4: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണി.

0: നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: പ്രധാന വാർത്തകൾ. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. നടൻ അനന്ത് നാഗിന് 2024ലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ടീം ടേബിൾ ടെന്നീസിൽ തായ്ലന്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവഡിയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങും. AR എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണിലെ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിക്കും. ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷൈനാദ് ജലാലിനും പുരസ്കാരം ലഭിക്കും. നടൻ അനന്ത് നാഗിന് 2024ലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും സമ്മാനിക്കും. നാളെ വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്നും ജലം ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 9ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. വരൾച്ച തടയുന്നതിന് നദീ സംയോജനം ഒഴിച്ചുകൂടാനാകാത്തതാണെന്നും ശ്രീ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു.
1: This shows the importance of water because the population is increasing, the urbanization is increasing. We have to produce more food grains. We need more water. Usage of water is increasing every day. So we all must make a clear awareness in ourselves as well as the wherever we go, the water should be used preciously.
0: കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാവുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിലാണ് 5 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. നെതർലാൻഡ്സും ജർമ്മനിയും പങ്കാളിത്ത രാജ്യങ്ങളായും 14 സംസ്ഥാനങ്ങൾ പങ്കാളിത്ത സംസ്ഥാനങ്ങളായും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം. ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ അന്തസ്സത്ത തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ UN ഉന്നതതല സമ്മേളനത്തോടനുബന്ധിച്ച് പാർട്ട്നേഴ്സ് ഫോർ മൾട്ടിലാറ്ററലിസം, ഇന്റർനാഷണൽ ലോ, പീസ് ആന്റ് പ്രോസ്പിരിറ്റി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുരാഷ്ട്രവാദം ശക്തമായി നിലകൊള്ളേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: For some decades, the world has witnessed a steady rebalancing, which was a long-expected structural evolution. However, extreme competition, geopolitical tensions, and actual conflicts have given this an entirely different character.
0: ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് B4+ ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ ആദ്യ കൂടിക്കാഴ്ച നടന്നു. പോളണ്ട്, ഹംഗറി, സ്ലോവേക്കിയ, ചെക്ക് റിപ്പബ്ലിക് വിദേശകാര്യമന്ത്രിമാർക്കൊപ്പം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യോഗത്തിൽ പങ്കെടുത്തു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിര വിതരണ ശൃംഖലകൾ, പ്രതിരോധം, സുരക്ഷ, കണക്ടിവിറ്റി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനുള്ള സാധ്യതകൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഉപയോക്താക്കളുടെ വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ യൂണിയന്റെ കർശന സ്വകാര്യതാ നിയമങ്ങൾ ലംഘിച്ചതിന് ഗൂഗിളിന് 403 ദശലക്ഷം യൂറോയുടെ പിഴ. അയർലൻഡിലെ ഡാറ്റ പ്രൊട്ടക്ഷൻ കമ്മീഷനാണ് പിഴ ചുമത്തിയത്. 2018നും 2020നും ഇടയിൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ക്രമീകരണങ്ങൾ, ലൊക്കേഷൻ ഹിസ്റ്ററി, ലൊക്കേഷൻ ആക്യുറസി ഫീച്ചർ എന്നീ സംവിധാനങ്ങളിലൂടെ ഉപയോക്താക്കളുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഗൂഗിൾ നിയമവിരുദ്ധമായി ട്രാക്ക് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തതായാണ് കണ്ടെത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രകൃതി കൃഷിയിലൂടെ വികസന ലക്ഷ്യം എങ്ങനെ സാക്ഷാത്കരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് സേവാ സങ്കൽപ് അഭിയാൻ. പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
4: വൈവിധ്യമാർന്ന കാർഷിക ഉൽപ്പന്നങ്ങളാൽ പ്രശസ്തമാണ് സിക്കിം. 2016 സിക്കിമിനെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരുന്നു. ഏലം, ഇഞ്ചി തുടങ്ങിയ വിളകൾക്ക് സിക്കിം ഏറെ പ്രശസ്തമാണ്. രാജ്യത്തെ ഏലം ഉൽപ്പാദനത്തിന്റെ 90% സിക്കിമിലാണ്. ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇത് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സിക്കിമിൽ മറ്റൊരു പ്രധാന വിളയായ ബക്ക്വീറ്റ് ഹെക്ടറിന് ഏകദേശം 1600 kg എന്ന തോതിലാണ് വിളവെടുക്കുന്നത്. ബക്ക്വീറ്റിന് ഭൌമസൂചിക പദവിയും ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ, ICAR സിക്കിം, സിക്കിം സർക്കാർ കാർഷിക വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സിക്കിമിൽ പ്രകൃതിദത്ത കൃഷിയും ജൈവകൃഷിയും കരുത്താർജിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആധാർ, ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ, ആഭ കാർഡുകൾ എന്നിവയിലൂടെ ശക്തമായ ഇന്ത്യയുടെ ഡിജിറ്റൽ അടിത്തറ ഒരു ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കിയതായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. ദക്ഷിണ ആഗോള മേഖലയ്ക്കായി നിർമ്മിത ബുദ്ധിയും ഡിജിറ്റൽ ആരോഗ്യരംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നതിലെ ഇന്ത്യയുടെ അനുഭവ മികവ് ന്യൂയോർക്കിൽ നടന്ന പരിപാടിയിൽ അവർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഹൂതികളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായവുമായി ബ്രിട്ടൻ. യമനിലെ ഭൂരിഭാഗം ജനവാസ മേഖലകളും നിയന്ത്രിക്കുന്ന ഹൂതികൾ സൌദി അറേബ്യയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്നാണ് റിയാദ് സഹായം അഭ്യർത്ഥിച്ചത്. സൌദി യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സംവിധാനം നൽകുമെന്ന് ബ്രിട്ടൻ അറിയിച്ചു. ജപ്പാനിലെ ഐച്ചി നഗോയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതാ ടീം ടേബിൾ ടെന്നീസ് വിഭാഗത്തിൽ തായ്ലന്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഉത്തരകൊറിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ. വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. നിലവിൽ 4 വെള്ളിയും 2 വെങ്കലവുമടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യ 12th സ്ഥാനത്താണ്. ഇന്ന് ലോക കാണ്ടാമൃഗദിനം. അവശേഷിക്കുന്ന 5 ഇനം കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ലോക കാണ്ടാമൃഗദിനം ആചരിക്കുന്നത്. 5 ഇനങ്ങളെയും നിലനിർത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയെ ഊട്ടിയുറപ്പിക്കാൻ ദിനാചരണം സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. 12th ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിൽ 12th ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ അടുത്ത മാസം 26 വേദിയൊരുങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 27 നടക്കുന്ന സമാപന സമ്മേളനത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്യും. വിവേചനമില്ലാതെ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനം ഉണ്ടാക്കിയതായി ഗതാഗതമന്ത്രി CP ജോൺ. പദ്ധതി 100 ദിനം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതുവരെ 13 കോടി സ്ത്രീകൾ സൌജന്യ യാത്ര ചെയ്തതായും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. നടൻ അനന്ത് നാഗിന് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ടീം ടേബിൾ ടെന്നീസിൽ തായ്ലന്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്. ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആഴ്ചയെ ഏലിക്കുട്ടിയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനും ഇഷ്ടപ്പെട്ടവർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ആയിട്ട് കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 04742919090 04 749 9090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മളോട് ആവശ്യപ്പെടാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 9562649090. അപ്പോൾ എന്തായാലും നമ്മുടെ വാട്സപ്പിൽ കുറച്ച് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. മെസ്സേജിലേക്ക് നമ്മൾ പോവാണ്. ഹായ് ഏലിക്കുട്ടി, ഇന്ന് എൻ്റെ മോൾ ദേവൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അവൾക്ക് വേണ്ടി ഫോർ ഫ്രണ്ട്സ് മൂവിയിലെ എൻ്റെ ചിത്തിര താമര തുമ്പി, നിൻ്റെ കുട്ടിക്കുറുമ്പ് എനിക്കിഷ്ടം എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് രേവതി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ ദേവൂട്ടന് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫോർ ഫ്രണ്ട്സ് മൂവിയിലെ എൻ്റെ ചിത്തിര താമര തുമ്പി എന്ന പാട്ട് കേൾക്കാം. ജയചന്ദ്രൻ സാറ് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. കൈതപ്രം സാറാണ് കേട്ടോ ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ദാസേട്ടനും വിജയ് യേശുദാസും അതുപോലെ തന്നെ ഷാൻ, അച്ഛൻ ഷാനും കൂടി ചേർന്ന് ഇഷൽ ബേബിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ മോൾ ഇഷലിൻ്റെ ബർത്ത്ഡേ ആണ്, 10-ാമത്തെ ബർത്ത്ഡേ ആണ്. സോ അരച്ച സന്തനം എന്ന പാട്ട് വെച്ച് തരാമോ ചിന്നത്തമ്പി മൂവിയിലെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇഷൽ ബേബിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം. നൌഫി അമ്മയും അതുപോലെ തന്നെ ഷാൻ അപ്പയും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. നമ്മുടെ SBB സാറാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഇളയരാജ സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദേവൂട്ടനും ഒപ്പം തന്നെ ഇഷലിനും വീണ്ടും ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് നമുക്ക് കേൾക്കാം. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാൻ വിളിക്കാൻ മറക്കണ്ട, മെസ്സേജ് അയക്കാൻ മടിക്കണ്ട. ഞാൻ ദാ ഇവിടെ തന്നെയുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara.
4: Yasit Coffee,
5: Yasit Coffee,
4: Ivide Ishtam Pole Vaattu.

0: ഫോർ ഫ്രണ്ട്സ് മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മളിപ്പോ കാസറ്റ് കഫേയിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നത്. ദാസേട്ടനും അതുപോലെ തന്നെ അഖില ആനന്ദും ചേർന്ന് പാടിയിട്ടുണ്ടായിരുന്ന ഒരു മനോഹരമായിട്ടുള്ള പാട്ട്. സോ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം എന്താ, 1 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ട് പറയാനായിട്ട് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
1: രാജേന്ദ്രനാണ് കരവരത്ത് നിന്ന് വിളിക്കുന്നത്.
0: രാജേന്ദ്രൻ ചേട്ടനാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
1: പ്രത്യേകിച്ച് പറയാൻ വിശേഷമൊന്നും സാറേ. മാഡം, ഇതുപോലെ ഫൈനൽസ് ബോർഡിന്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെ കിടപ്പില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: ആ 10 മാസം കണ്ട് കിടപ്പില്ല.
0: ഓക്കെ.
1: എനിക്ക് ഒരു പാട്ട് വേണമെന്നൊരാഗ്രഹം.
0: പാട്ടൊക്കെ കേട്ടിരിക്കായിരുന്നു അല്ലേ? ഓക്കെ, ഏത് പാട്ടായിരുന്നു കേൾക്കണ്ടേ?
1: ഞാൻ പഞ്ചാഗ്നി സിനിമയിലെ ഈ സാഗരങ്ങളെ എന്നൊരു ഗാനം.
0: സാഗരങ്ങളെ പാടി പാടി ഉണർത്തി, ആ പാട്ടാണോ? ഓക്കെ, തീർച്ചയായിട്ടും ആ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്.
0: അപ്പൊ നമുക്ക് രാജേന്ദ്രൻ ചേട്ടന് വേണ്ടി തന്നെ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് രാജേന്ദ്രൻ ചേട്ടനാണ്, കലിപുരത്ത് നിന്നും. പഞ്ചാഗ്നി സിനിമയിലെ സാഗരങ്ങളെ പാടി ഉണർത്തിയ എന്നുള്ള പാട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓൺ വി കുറുപ്പ് സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള വരികൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ബോംബെ രവി സാറിന്റെ മ്യൂസിക് ആണ്, നമ്മുടെ ദാസേട്ടൻ പാടിയിരിക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ വാട്സാപ്പിലും മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അഞ്ചു ചേച്ചിയാണ്, തലവൂർ നിന്നും. എനിക്ക് പ്രജാ മൂവിയിലെ ചന്ദന മണി സന്ധ്യകളുടെ നടയിൽ നടനം എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ടുകൂടി നമുക്ക് കേൾക്കാം. ഒരു അടിപൊളിയായിട്ടുള്ള പാട്ടാണ്. എം ജി ശ്രീകുമാർ സാറ് ഗംഭീരമായിട്ട് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. എം ജി രാധാകൃഷ്ണൻ സാറിന്റെ മ്യൂസിക്കാണ്. ഗിരീഷ് പുത്തൻശ്ശേരി സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേൾക്കാം. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ പാട്ടുകൾ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ആ ഈ ഒരു പാട്ട് ഇപ്പം കേട്ടാൽ കൊള്ളായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് എലിക്കുട്ടിമോളെ ഇന്ന പാട്ടൊന്ന് വെച്ച് തരണേ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം എന്തായാലും എന്നെ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474290904 219 9090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 95 26 69 90. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: പഞ്ചാഗ്നി സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ് ഇപ്പോൾ നമ്മുടെ കാസറ്റ് കഫേയിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടാണ്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടിയുള്ളത് ഞാൻ ആഴ്ചയിലെക്കുട്ടിയാണ്. നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെട്ട പാട്ട് പറയാൻ അതാരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ കുഞ്ഞിലെ, ഇത്
0: ശാന്ത ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
1: വിശേഷങ്ങളൊക്കെ നല്ല വിശേഷമാണ്,
0: സുഖമായിട്ട് പോകുന്നു അല്ലേ? ഇവിടെ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ.
1: എന്റെ ശ്രീശാന്ത് കുട്ടനും ബാക്കി എല്ലാവരും അവിടെ ഉണ്ടോ?
0: ശ്രീശാന്ത് കുട്ടനും ബാക്കി എല്ലാരും ഇവിടെ ഉണ്ട്.
1: ഞാനും എന്റെ മക്കളും 12 മണി ഒട്ടേ കിടന്ന് വിളിച്ചു പോവാ ഞങ്ങൾക്ക് ഒരു പാട്ട് കിട്ടാൻ വേണ്ടി. ഞങ്ങള് അംഗൻവാടിക്കാരെ ഒന്ന്
0: പരിഗണിച്ചേക്കാം കേട്ടോ.
1: എന്റെ മക്കൾ ഉറങ്ങിപ്പോയി.
0: അയ്യോടാ, സാരല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഇത് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: തന്മാത്രയിലെ ഒരു പാട്ട്, നല്ല പാട്ട്.
0: ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്താൽ മതി അല്ലേ?
1: ഓക്കെ
0: ചേച്ചി, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. പറയാം, പറഞ്ഞേക്കാം.
1: ഓക്കെ,
0: താങ്ക് യു ഫോർ കോളിംഗ്. നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ശാന്ത ചേച്ചിയാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്മാത്ര സിനിമയിലെ ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ച് തരാവോ എന്നുള്ളതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്മാത്ര മൂവിയിലെ എല്ലാ പാട്ടുകളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളാണെങ്കിലും നമ്മൾക്ക് കാറ്റുവെളിയുടെ കണ്ണമ്മ എന്നുള്ള പാട്ട് കേൾക്കാം. തന്മാത്ര സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മോഹൻ സിത്താര സാറ് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. വിധു പ്രതാപ്, ഷീലാമണി, സുനിൽ സിത്താര എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. സോ ഈ ഒരു പാട്ടിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അൻവർ ചേടൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കണ്ണാടി കൂടും കൂട്ടി എന്നുള്ളൊരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊളീഗ് സതീഷിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 90s കിഡ്സിൻ്റെ ഒക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. വിദ്യാജി സംഗീതം നൽകിയിട്ടുള്ള പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ കണ്ണാടി കൂടും കൂട്ടി എന്നുള്ള പാട്ട്. ഗിരീഷ് പുത്തൻശ്ശേരി സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ദാസേട്ടും ചിത്രാമ്മയും ചേർന്ന് പാടിയിരിക്കുന്ന പാട്ടാണ്. അപ്പം നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി എത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ കാസറ്റ് കഫേയിലൂടെ നമുക്ക് ഒരുമിച്ച് കേൾക്കാം, ആസ്വദിക്കാം. അതിനായിട്ട് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 0474-291-9090-0474-291-9090. അതുപോലെ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും പാട്ടുകൾ ആവശ്യപ്പെടാം. അതിനായിട്ടുള്ള നമ്പർ 9526490909059.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് തന്മാത്ര സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആർജിയിലെക്കുട്ടിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ കൂടെ ആരാണ് ജോയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: സരിത.
0: സരിത ചേച്ചി, എന്നൊക്കെയുണ്ട്
1: വിശേഷങ്ങളൊക്കെ?
0: ഇങ്ങനെയൊക്കെ അങ്ങ് പോവാണ്. ഓക്കെ ചേച്ചി, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: അമരം സിനിമയിലെ മിരിക്കുമ്പിളി.
0: ഒളിക്കുന്നുവോ എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. പക്ഷെ അത് സിനിമ കുറച്ച് മാറിപ്പോയോ എന്നൊരു സംശയം. ചെമ്പക്കുളം തച്ചൻ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണത്. ഓക്കെ, ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട്? ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് സരിത ചേച്ചി ആയിരുന്നു. ചെമ്പക്കുളം തച്ചൻ സിനിമയിലെ ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ എന്ന് പറയുന്ന പാട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. രവീന്ദ്രൻ മാഷിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പോസിഷനാണ് ഈ ഒരു പാട്ടെന്ന് പറയുന്നത്. നമ്മുടെ ദാസേട്ടൻ അതിമനോഹരമായിട്ട് പാടി വെച്ചിരിക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. റിസ്വാനയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ്, എന്റെ പേര് റിസ്വാന. എനിക്ക് ഇന്ന് ഡാഡാ സോങ് വെച്ച് തരാമോ? വാപ്പിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിട്ടാണ് റിസ്വാന മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വാപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം, ഡാഡാ മൂവിയിലെ ഡാഡാ സോങ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090 0474 219 9090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും പാട്ടുകൾ ആവശ്യപ്പെടാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 9526490.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
3: Fashionum Trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail, Kottarakara. Bhavana, a complete fashion destination.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, അങ്ങനെ ഒരു എവർഗ്രീൻ ഹിറ്റ് പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായി ഇത്രയും നേരം കൂടിയുണ്ടായിരുന്നത് ഞാൻ ആർ ജെ എൽക്കുട്ടിയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അനുഗ്രഹ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി, നരിവേട്ട എന്ന സിനിമയിലെ മായും മായും എന്നുള്ള പാട്ട് വെച്ച് തരാമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ശ്രുതി കെ സി പാടിയിരിക്കുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് നമ്മുടെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് നാളെ വീണ്ടും റീജോയിൻ ചെയ്യാം കേട്ടോ കാസറ്റ് കഫേയിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ എലക്കുട്ടി സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.
3: ആശ്രയ പ്രീമിയർ ലീഗ്,
2: സ്റ്റേ ട്യൂൺഡ്.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
5: Time check. Studio clock il samayam 2 mani. The time is 2 o'clock.

0: ലൗഡ്സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Good afternoon. Welcome to Loudspeaker with me, RJ Anamika. നമ്മളെല്ലാവരും പലതരം ശബ്ദങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണ് ജീവിക്കുന്നത് അല്ലെ. രാവിലെ ഉണരുമ്പോൾ കേൾക്കുന്ന പക്ഷികളുടെ ശബ്ദം മുതല് വണ്ടികളുടെ ഹോണ്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സംസാരം, ഇഷ്ടമുള്ള പാട്ടുകൾ, അങ്ങനെ പലതരം സൗണ്ടുകൾ നമ്മുടെ ഡെയിലി ലൈഫിലുണ്ട്. എന്നാൽ ഈ ശബ്ദങ്ങളൊന്നുമില്ലാത്ത തികച്ചും സൈലന്റ് ആയ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ഒരു ലോകത്തെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേൾവി ശക്തി ഇല്ലാത്ത ആളുകളെ ഓർക്കാനായിട്ടും അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകാനും വേണ്ടിയുള്ള ഒരു വീക്കാണ് ഇത്. അതായത് സെപ്റ്റംബർ 21 മുതല് ഈ വരുന്ന 27 വരെ ലോകമെമ്പാടും ഇന്റർനാഷണൽ വീക്ക് ഓഫ് ഡഫ് പീപ്പിൾ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു വീക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ, കേൾവി പരിമിതിയുള്ള ആളുകളുടെ റൈറ്റ്സ്, അതായത് അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനായിട്ടും അവർ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് സമൂഹത്തെ അറിയിക്കാനായിട്ടും വേണ്ടിയിട്ടാണ് ഈ ഒരു ആഴ്ച മെയിൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അവർക്കും നമ്മളോടൊപ്പം ഈ സമൂഹത്തിൽ ഈക്വൽ ആയിട്ടുള്ള സ്ഥാനമുണ്ടെന്നും അവർ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നും ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഗോള്. ഇതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ, വർഷങ്ങൾക്ക് മുൻപ് 1958 ഇറ്റലിയിലെ റോമിൽ വെച്ചാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീക്ക് സെലിബ്രേറ്റ് ചെയ്തത്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ദി ഡഫ് എന്ന ഓർഗനൈസേഷൻ ആണ് ഇതിന് തുടക്കം കുറിച്ചത് കേട്ടോ. എന്തിനാണ് സെപ്റ്റംബറിലെ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു വീക്ക് ഇതിനായിട്ട് ചൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനും ഒരു റീസൺ ഉണ്ട്. 1951 സെപ്റ്റംബർ മാസത്തിലാണ് ഈ പറയുന്ന വേൾഡ് ഫെഡറേഷൻ ഓഫ് ദി ഡഫ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ പ്രവർത്തനങ്ങളെ ആദരിക്കാൻ വേണ്ടിയിട്ടുമാണ് എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ച, അതായത് സെപ്റ്റംബർ 21 തൊട്ട് 27 വരെയുള്ള ദിവസങ്ങൾ ഇന്റർനാഷണൽ വീക്ക് ഓഫ് ഡെഫ് പീപ്പിൾ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അവരുടെ സ്വന്തം ഭാഷയായിട്ടുള്ള സൈൻ ലാംഗ്വേജിനെ കുറിച്ചും നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം കമ്മ്യൂണിക്കേഷൻ എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ ഒരു സ്പെഷ്യൽ വീക്കിൽ അവർക്ക് ലൈഫിൽ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് കേൾവി പരിമിതിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട 7 സ്കീമുകളെ കുറിച്ചാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്, അറിയാനായിട്ട് പോകുന്നത്, മനസ്സിലാക്കാനായിട്ട് പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോ ഈ 7 സ്കീമുകളെ കുറിച്ചും കേൾക്കാം കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഈ വീക്ക്, അതായത് സെപ്റ്റംബർ 21 മുതൽ സെപ്റ്റംബർ 27 വരെ, നമ്മൾ ഇന്റർനാഷണൽ വീക്ക് ഓഫ് ഡെഫ് പീപ്പിൾ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കേൾവി പരിമിതിയുള്ള ആളുകൾക്ക് വേണ്ടി നൽകുന്ന വളരെ പ്രധാനപ്പെട്ട 7 സ്കീമുകളെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യത്തെ സ്കീമിനെ കുറിച്ച് വിശദമായിട്ട് നോക്കാം. കേൾവി പരിമിതിയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നടപ്പിലാക്കുന്ന ADIP പദ്ധതി. അതായത് കോക്ലിയ ഇംപ്ലാന്റ് സഹായം ഉൾപ്പെടെ നൽകുന്ന വളരെ മികച്ച ഒരു സ്കീമാണ് കേട്ടോ ഇത്. നമുക്കറിയാം, ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കേൾവി ശക്തി കുറവുള്ള ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ കടയിൽ പോയിട്ട് വാങ്ങുക എന്നത് ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സിറ്റുവേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഡിജിറ്റൽ ശ്രവണ സഹായികൾ, അതായത് ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ് തികച്ചും സൗജന്യമായിട്ട് ഈ ഒരു പദ്ധതിയിലൂടെ ഗവൺമെന്റ് നൽകുന്നത്. ഇത്തരം നല്ല ക്വാളിറ്റി ഉള്ള ഹിയറിംഗ് എയ്ഡ്സ് ലഭിക്കുന്നതിലൂടെ അവരുടെ ഡെയിലി ലൈഫ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കാനായിട്ടും ചുറ്റുപാടുമുള്ള ആളുകളുമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. ഇനി ഈ സ്കീമിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു വലിയ ആനുകൂല്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ കുട്ടികൾക്ക് നൽകുന്ന കോക്ലിയ ഇംപ്ലാന്റ് സർജറിയാണ്. ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുമ്പോൾ തന്നെ കേൾവിശക്തി ഇല്ലാത്ത കുരുന്നുകളെ സംബന്ധിച്ച് അത് വലിയൊരു പ്രതിസന്ധിയാണല്ലേ. അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും അതൊരു സങ്കടമുള്ളൊരു കാര്യമാണ്. എന്നാൽ 5 വയസ്സു മുതൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ ഒരു സ്കീമിലൂടെ കോക്ലിയ ഇംപ്ലാന്റ് സർജറി കംപ്ലീറ്റ് ആയിട്ടും ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. സാധാരണഗതിയിൽ പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഒരു സർജറി ചെയ്യണമെങ്കിൽ ഏകദേശം 6 ലക്ഷം വരെ ചിലവ് വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണിത്. അത്രയും വലിയൊരു എമൗണ്ട് കണ്ടെത്താനായിട്ട് സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങൾക്ക് പലപ്പോഴും കഴിഞ്ഞു എന്ന് വരില്ല. കൃത്യമായിട്ട് ആ ഒരു സമയത്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പദ്ധതി അവർക്കൊരു അനുഗ്രഹമായിട്ട് മാറുന്നത്. കേവലം ഒരു സർജറി എന്നതിലുപരി ആ കുഞ്ഞുങ്ങൾക്ക് ശബ്ദങ്ങളുടെ പുതിയ ലോകം തന്നെ ഇതിലൂടെ തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഭാവിയിൽ അവർക്കും മറ്റെല്ലാവരെയും പോലെ എല്ലാ ശബ്ദങ്ങളും കേൾക്കാനായിട്ടും നന്നായിട്ട് സംസാരിക്കാനായിട്ടും നല്ലൊരു എഡ്യൂക്കേഷൻ നേടിയെടുക്കാനും ഈ ഒരു മെഡിക്കൽ സപ്പോർട്ട് വളരെ വലിയൊരു ഹെൽപ്പാണ് നൽകുന്നത്. ശരിക്കും പറഞ്ഞാൽ കേൾവി പരിമിതിയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രതീക്ഷ നൽകുന്ന, അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനായിട്ടും ലൈഫ് സ്റ്റൈൽ തന്നെ മികച്ചതാക്കി മാറ്റിയെടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന വളരെ അത്യുത്തമമായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഈ ഒരു ADIP സ്കീം എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അപ്പോ കേൾവി പരിമിതിയുള്ള ആളുകൾക്ക് വേണ്ടി നൽകി വരുന്ന കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറച്ചധികം സ്കീമുകളെ കുറിച്ചും പറയാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ശ്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. ഈ ഒരു വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 21 മുതൽ 27 വരെ നമ്മൾ ഇന്റർനാഷണൽ വീക്ക് ഓഫ് ഡെഫ് പീപ്പിൾ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേൾവി പരിമിതിയുള്ള ആളുകൾക്ക് വേണ്ടി നൽകി വരുന്ന കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്ന സ്കീം നമ്മുടെ സ്വന്തം കേരള സർക്കാർ നടപ്പിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെ കുറിച്ചാണ്. കേന്ദ്ര ഗവൺമെന്റിനെ പോലെ തന്നെ കേരള സാമൂഹിക നീതി വകുപ്പും കേൾവി പരിമിതിയുള്ള കുട്ടികൾക്കായിട്ട് ശ്രുതി തരംഗം എന്ന പേരിൽ വളരെ മികച്ച ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ട്. ജനന സമയത്തോ അല്ലെങ്കിൽ കുട്ടിക്കാലത്തോ തന്നെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോകുന്ന കുരുന്നുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും സംബന്ധിച്ച് കുട്ടിയുടെ ഭാവി എന്താകും എന്ന വലിയൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസവും പ്രതീക്ഷയുമാണ് ഈ പദ്ധതി നൽകുന്നത് കേട്ടോ. ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തുക ചെലവ് വരുന്ന കോക്ലിയ ഇംപ്ലാന്റേഷൻ സർജറി അർഹരായിട്ടുള്ള കുട്ടികൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു എന്നതാണ്. ജനിച്ചപ്പോ തന്നെ നിശബ്ദത മാത്രം അനുഭവിച്ച കുട്ടികൾക്ക് ശബ്ദത്തിന്റെ പുതിയൊരു ലോകത്തേക്ക് കടന്നു വരാനായിട്ട് ഈ സർജറി വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഇവിടെ സർജറി കഴിഞ്ഞതുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആവുന്നില്ല. ബിക്കോസ് ആദ്യമായിട്ട് ശബ്ദങ്ങൾ കേൾക്കുന്ന ഒരു കുട്ടിക്ക് ആ പുതിയ ശബ്ദങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ടും അത് മനസ്സിലാക്കി സംസാരിക്കാനായിട്ടും പ്രത്യേകമായിട്ടുള്ള ഒരു എന്താ പറയാ ട്രെയിനിങ് ആവശ്യമാണ്. അതിനായിട്ട് നൽകുന്ന പ്രാക്ടീസ് ആണ് സ്പീച്ച് തെറാപ്പി എന്നുള്ളത്. നമ്മൾ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുള്ള ഒരു തെറാപ്പി തന്നെയാണ് ഈ ഒരു സ്പീച്ച് തെറാപ്പി. പുറത്തൊരു ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ പോയിട്ട് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ സ്പീച്ച് തെറാപ്പി കുട്ടികൾക്ക് നൽകുക എന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഫിനാൻഷ്യലി ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നായിരുന്നു. ഈ ഒരു വലിയ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള ഗവൺമെന്റ് ശ്രുതി തരംഗം പദ്ധതിയിലൂടെ സർജറിക്ക് ശേഷമുള്ള ഈ സ്പീച്ച് തെറാപ്പി പരിശീലനവും പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് തന്നെ കുട്ടികൾക്ക് ഉറപ്പാക്കുന്നത്. കുട്ടിക്ക് കൃത്യമായിട്ട് മറ്റുള്ളവരെ പോലെ സംസാരിക്കാനായിട്ട് കഴിയുന്നത് വരെ ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഗൈഡൻസും ഈ സ്കീമിലൂടെ ലഭിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കേൾവി ഇല്ലാത്ത ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ ആ കുട്ടി പലതരം ശബ്ദങ്ങൾ കേട്ടു തുടങ്ങാനായിട്ടും മറ്റു കുട്ടികളെ പോലെ നന്നായിട്ട് സംസാരിക്കാനായിട്ടും സ്കൂളിൽ പോയി പഠിച്ച് നല്ലൊരു നിലയിലെത്താനായിട്ടും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും യാതൊരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാതെ തന്നെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കാൻ കേരള സർക്കാരിന്റെ ഈ ഒരു ശ്രുതി തരംഗം പദ്ധതിയിലൂടെ സാധിക്കുന്നുണ്ട്. യു ആർ ലിസണിംഗ് ടു എ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഈ ഒരു വീക്കിന്റെ പ്രത്യേകത, സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, സെപ്റ്റംബർ 21 മുതൽ സെപ്റ്റംബർ 27 നമ്മൾ ഇന്റർനാഷണൽ വീക്ക് ഓഫ് ഡെഫ് പീപ്പിൾ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്, ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേൾവി പരിമിതിയുള്ള ആളുകൾക്ക് വേണ്ടി നൽകി വരുന്ന കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് ലൗഡ് സ്പീക്കറിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കേൾവി പരിമിതിയുള്ളവർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ പദ്ധതി ആയിട്ടുള്ള NPPCD അഥവാ ദേശീയ കേൾവി വൈകല്യ നിവാരണ പരിപാടി. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ മുൻകൂട്ടി കണ്ട് തടയുന്നതാണല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ കേൾവി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ടിംഗിൽ തന്നെ, അതായത് ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടെത്തി അതിനുവേണ്ട കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക എന്നതാണ് ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് പ്രൊജക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ചെറിയ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ചെവിക്ക് എന്തെങ്കിലും വേദനയോ ഇൻഫെക്ഷനോ വരുമ്പോൾ നമ്മൾ അത് അത്ര കാര്യമാക്കാറില്ല. എന്നാൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള കേൾവി കുറവിലേക്ക് ഇത് പലപ്പോഴും കാരണമാകാറുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്തരം ഒരു ഹെൽത്ത് സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്ന നമ്മുടെ നാട്ടിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ മുതൽ വലിയ മെഡിക്കൽ സൗകര്യങ്ങളുള്ള ജില്ലാ ആശുപത്രികളിൽ വരെ കേൾവി പരിശോധനകൾ തികച്ചും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നു എന്നതാണ്. വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് വലിയ എമൗണ്ട് ചെലവാക്കി കേൾവി ടെസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള സാധാരണക്കാർക്ക് ഈ ഒരു ഫ്രീ സർവീസ് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇതിനു പുറമെ ജനങ്ങൾക്കിടയിലെ കേൾവി സംരക്ഷണത്തെ കുറിച്ച് കൂടുതൽ അറിവ് നൽകുന്നതിനായിട്ട് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരുപാട് ബോധവൽക്കരണ ക്യാമ്പുകൾ പലയിടങ്ങളിലായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. ഇത്തരം ക്യാമ്പുകളിലൂടെ ചെവിയുടെ സംരക്ഷണം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും കേൾവി ശക്തി നിലനിർത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ ശ്രദ്ധിക്കണമെന്നും ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കേവലം പരിശോധനകൾക്കും ക്യാമ്പുകൾക്കും ഒപ്പം തന്നെ കേൾവി പ്രശ്നങ്ങൾ ഉള്ളവർക്കും ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് അഥവാ സൗജന്യ ചികിത്സയും ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മരുന്നുകളോ മറ്റ് ചികിത്സകളോ സൗജന്യമായിട്ട് നൽകുന്നതിലൂടെ ഒരുപാട് ആൾക്കാരുടെ കേൾവി ശക്തി കംപ്ലീറ്റ് ആയിട്ടും നഷ്ടപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്കും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും യാതൊരുവിധ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തങ്ങളുടെ കേൾവി പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പരിഹാരം കണ്ടെത്താനായിട്ട് ഈ ഒരു ദേശീയ കേൾവി വൈകല്യ നിവാരണ പരിപാടിയിലൂടെ സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേൾവി പരിശോധനയും ബോധവൽക്കരണവും ചികിത്സയും സമൂഹത്തിലെ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കി നമ്മുടെ രാജ്യത്തെ കേൾവി വൈകല്യങ്ങൾ പരമാവധി കുറച്ചുകൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന വളരെ മികച്ച ഒരു ആരോഗ്യ പദ്ധതിയാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അപ്പോ കേൾവി പരിമിതിയുള്ള ആളുകൾക്ക് വേണ്ടി നൽകി വരുന്ന കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് ലൗഡ് സ്പീക്കറിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറച്ചധികം സ്കീമുകളെ കുറിച്ചും പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ശ്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആർ ലിസണിംഗ് ടു ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ്സ്പീക്കർ.
1: അറിവിന്റെ ആഘോഷം. ഈ വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 21 മുതൽ സെപ്റ്റംബർ 27 നമ്മൾ ഇന്റർനാഷണൽ വീക്ക് ഓഫ് ഡെഫ് പീപ്പിൾ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്, ആചരിക്കുന്നത് കേട്ടോ. അപ്പോൾ കേൾവി പരിമിതിയുള്ള ആളുകൾക്ക് വേണ്ടി നൽകി വരുന്ന കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾവി പരിമിതിയുള്ളവർക്ക് ഗവൺമെന്റ് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്കീമിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന UDID കാർഡ് അഥവാ യുണീക് ഡിസബിലിറ്റി ID കാർഡ്. കേൾവി പരിമിതിയുള്ളവർ ഉൾപ്പെടെയുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഏകീകൃത ഡിജിറ്റൽ ഐഡന്റിറ്റി കാർഡാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. പണ്ടൊക്കെ ഇത്തരം ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ പലതരം ഹോസ്പിറ്റൽ സർട്ടിഫിക്കറ്റുകളും വലിയ ഫയലുകളും എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊരു ശാശ്വതമായിട്ടുള്ള സൊല്യൂഷൻ ആണ് ഈ ഒരു ഡിജിറ്റൽ കാർഡ്. ഈ ഒരു സിംഗിൾ കാർഡ് കയ്യിലുണ്ടെങ്കിൽ കേൾവി പരിമിതിയുള്ളവർക്ക് ഗവൺമെന്റ് നൽകുന്ന എല്ലാവിധ ബെനിഫിറ്റ്സും, അതായത് ട്രെയിനിലും ബസ്സിലും ഒക്കെയുള്ള യാത്രാ ഇളവുകൾ, അവർക്ക് ലഭിക്കേണ്ട പ്രതിമാസ പെൻഷൻ, അതുപോലെ പഠനത്തിനും മറ്റും ലഭിക്കുന്ന ഗവൺമെന്റ് ഗ്രാന്റുകൾ എന്നിവയെല്ലാം വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓരോ ആവശ്യങ്ങൾക്കും ഓരോരോ സർട്ടിഫിക്കറ്റുകൾ കാണിക്കേണ്ട യാതൊരു ബുദ്ധിമുട്ടും ഇനിയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് എവിടെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഒറ്റ കാർഡ് മതിയാകും അവരുടെ ഐഡന്റിറ്റി തെളിയിക്കാനായിട്ടും ആനുകൂല്യങ്ങൾ ലഭിക്കാനായിട്ടും എന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, സ്പെഷ്യാലിറ്റിയാണ്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഈ കാർഡിന് വാലിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ പോയിട്ട് പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുമ്പോൾ അവിടെയുള്ള ബെനിഫിറ്റ്സ് കിട്ടാനായിട്ടും ഇത് വലിയൊരു ഹെൽപ്പാണ്. ഇതൊരു ഫിസിക്കൽ കാർഡായിട്ട് മാത്രമല്ല, മെഡിക്കൽ ഫോണിൽ വളരെ സേഫ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഡോക്യുമെന്റ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എവിടെയെങ്കിലും ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ പഴയതുപോലെ പേപ്പറുകൾ നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ കേടുവരുമെന്നുള്ള യാതൊരു ടെൻഷനും ഈ ഒരു കാർഡ് ഉള്ളത് കൊണ്ട് ഉണ്ടാകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും അനുഭവിക്കാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ്. www.swelambancard.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ ഡിജിറ്റൽ കാർഡിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു പോർട്ടൽ വഴി വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നൽകി അപേക്ഷിക്കുന്നതിലൂടെ അധികം വൈകാതെ തന്നെ ഈ കാർഡ് അവർക്ക് ലഭ്യമാകും. ശരിക്കും പറയുകയാണെങ്കിൽ കേൾവി പരിമിതിയുള്ള ആളുകളുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കാനായിട്ടും ഗവൺമെന്റിന്റെ എല്ലാ സ്കീമുകളും അവർക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താനായിട്ടും സഹായിക്കുന്ന ഒരു ആധാർ കാർഡ് പോലെ തന്നെ അവർക്ക് എപ്പോഴും കയ്യിൽ കരുതേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റ് ആണ് ഈ UDID കാർഡ് എന്ന് നമുക്ക് പറയാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഈ ഒരു വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 21 മുതൽ സെപ്റ്റംബർ 27 വരെ നമ്മൾ ഇന്റർനാഷണൽ വീക്ക് ഓഫ് ഡെഫ് പീപ്പിൾ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്, ആചരിക്കുന്നത് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം നേടി വലിയൊരു നിലയിൽ എത്തുക എന്നത് തന്നെയാണല്ലോ. കേൾവി പരിമിതിയുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ആ സ്വപ്നങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. അവരുടെ ആ ഒരു വലിയ സ്വപ്നത്തിന് ചിറക് നൽകാൻ വേണ്ടിയിട്ട് കേന്ദ്ര വികലാംഗ ശാക്തീകരണ വകുപ്പ്, അതായത് DEPWD, നൽകുന്ന വളരെ മികച്ച ഒരു സ്കീമാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള ദേശീയ സ്കോളർഷിപ്പുകൾ. പഠിക്കാൻ മിടുക്കരായിട്ടുള്ള പല കുട്ടികൾക്കും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം പലപ്പോഴും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാറില്ല. ഇങ്ങനെ പണത്തിന് ബുദ്ധിമുട്ട് കാരണം കേൾവി പരിമിതിയുള്ള ഒരു കുട്ടിയുടെ പോലും എഡ്യൂക്കേഷൻ പാതി വഴിയിൽ നിന്നു പോകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു സ്കീം ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. സ്കൂൾ തലം തൊട്ട് ഉന്നത വിദ്യാഭ്യാസം വരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പും 2 തലത്തിൽ പഠിക്കുന്നവർക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പും ഗവൺമെന്റ് നൽകുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇനി അവർക്ക് ഡിഗ്രിയോ PGയോ പോലെയുള്ള ഹയർ സ്റ്റഡീസിന് പോകണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ വലിയൊരു സപ്പോർട്ടും ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നുണ്ട്. പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മാസം തോറും ഒരു സ്റ്റൈപ്പൻഡ് കിട്ടുന്നത് അവർക്കും അവരുടെ ഫാമിലിക്കും എത്രത്തോളം വലിയൊരു ആശ്വാസമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ സ്കീമിലൂടെ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ടും മന്ത്ലി സ്റ്റൈപ്പൻഡും അതുകൂടാതെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റ് സാമ്പത്തിക സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. ബുക്കുകൾ വാങ്ങാനായിട്ടും അവർക്ക് പഠിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മറ്റ് മെറ്റീരിയൽസ് വാങ്ങാനായിട്ടും ഈ ഒരു എമൗണ്ട് വലിയൊരു ഹെൽപ്പ് തന്നെയാണ്. പണ്ടൊക്കെ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനായിട്ട് ഒരുപാട് ഓഫീസുകൾ നമ്മൾ കയറി ഇറങ്ങണമായിരുന്നു. ഇന്നാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് തന്നെ പറയാം. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി ഓൺലൈൻ ആയിട്ട് തന്നെ ഇതിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് വെച്ച് നമ്മൾ ഈ പോർട്ടൽ വഴി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അർഹരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഈ തുക നേരിട്ട് എത്തുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കേൾവി പരിമിതിയുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മികച്ച വിദ്യാഭ്യാസം നേടാനായിട്ടും ഭാവിയിൽ അവർക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാനായിട്ടും കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ ഒരു ദേശീയ സ്കോളർഷിപ്പ് പദ്ധതി വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനോമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
3: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദെ ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ അനാമിക. ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേൾവി പരിമിതിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നൽകി വരുന്ന കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ എല്ലാവരും ടി വി കാണുകയും വാർത്തകൾ അറിയുകയും ഇന്റർനെറ്റ് യൂസ് ചെയ്യുകയും ചെയ്യുന്നവരാണല്ലോ. എന്നാൽ കേൾവി ശക്തി ഇല്ലാത്തൊരാൾക്ക് ഇതൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ വളരെ മികച്ച ഒരു പദ്ധതിയാണ് സുഗമ്യ ഭാരത് അഭിയാൻ അഥവാ ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ. നമ്മുടെ ചുറ്റുമുള്ള പൊതുവിടങ്ങളിലും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ഭിന്നശേഷിക്കാർക്ക് കൂടി എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്നതാണ് ഈ ഒരു ദേശീയ ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാനായിട്ടും വിനോദ പരിപാടികൾ ആസ്വദിക്കാനായിട്ടും കേൾവി പരിമിതിയുള്ളവർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കീമിലൂടെ നമ്മുടെ വാർത്താ ചാനലുകളിലും സർക്കാർ വെബ്സൈറ്റുകളിലും വിനോദ പരിപാടികളിലുമെല്ലാം ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് അഥവാ ആംഗ്യഭാഷാ പരിഭാഷ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇതുകൂടാതെ പരിപാടികൾക്ക് താഴെ സബ് ടൈറ്റിലുകൾ നൽകാനായിട്ടും ഈ പദ്ധതിയിലൂടെ ഗവൺമെന്റ് ഉറപ്പുവരുത്തുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല, വാർത്തകൾ വായിക്കുന്ന ആളുടെ കൂടെ തന്നെ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് സൈൻ ലാംഗ്വേജ് വഴി ആ വാർത്തകളെ വിശദീകരിക്കുന്ന രീതി നമ്മൾ പലരും ടി വിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ സബ് ടൈറ്റിലുകളും സൈൻ ലാംഗ്വേജ് സപ്പോർട്ടും നൽകുന്നതിലൂടെ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ മറ്റെല്ലാവരെയും പോലെ എല്ലാ ഡീറ്റെയിൽസും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് അവർക്കും സാധിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഒരു സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം കാണുന്ന സമയത്തോ അതിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ വന്നതോടുകൂടി അത്തരം ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധി വരെ വലിയൊരു പരിഹാരമായി എന്ന് തന്നെ പറയാം. നമ്മുടെ രാജ്യം ഡിജിറ്റലായിട്ട് ഒരുപാട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൽ കേൾവി പരിമിതിയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു സുഗമ്യ ഭാരത് അഭിയാൻ പദ്ധതി വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക.

അതുകൊണ്ട് തന്നെ കേൾവി പരിമിതി ഉള്ളവർക്ക് വേണ്ടിയിട്ട് നൽകി വരുന്ന കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്, മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അവസാനമായിട്ട് കേൾക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട സ്കീം വിദ്യാഭ്യാസം ഒക്കെ പൂർത്തിയാക്കി നിൽക്കുന്ന മുതിർന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടായിരിക്കുക എന്നതാണ് അല്ലെ. എന്നാൽ കേൾവി പരിമിതിയുള്ള ആളുകൾക്ക് പലപ്പോഴും മറ്റുള്ളവരെ പോലെ എളുപ്പത്തിൽ ഒരു ജോലി ലഭിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഈ ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം എന്ന നിലയിലാണ് നാഷണൽ ഹാൻഡിക്യാപ്ഡ് ഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും അതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും ചേർന്നിട്ട് വളരെ മികച്ച സ്വയം തൊഴിൽ വായ്പാ പദ്ധതികൾ അവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് സ്വപ്നം കാണുന്ന ആളുകൾക്ക് ഈ ഒരു പദ്ധതി വലിയൊരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ആണെന്ന് പറയാം. നമുക്കറിയാം, ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പോലും അതിന് അത്യാവശ്യം നല്ലൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമാണ് അല്ലെ. സാധാരണ ബാങ്കുകളിൽ പോയിട്ട് വലിയ പലിശയ്ക്ക് ലോൺ എടുക്കുക എന്നത് ഇവരെ സംബന്ധിച്ച് ഒട്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു സ്കീമിലൂടെ കേൾവി പരിമിതിയുള്ള വ്യക്തികൾക്ക് തങ്ങളുടെ സ്വന്തം സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ, അതായത് വളരെ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ സാമ്പത്തിക സഹായം നൽകുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. വെറുതെ കുറച്ച് പണം കയ്യിൽ കൊടുത്തതുകൊണ്ട് മാത്രം ഒരാൾക്ക് നല്ലൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ലല്ലോ. ആ ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് അവർക്ക് തുടങ്ങാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ ആവശ്യമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് അഥവാ തൊഴിൽ പരിശീലനങ്ങളും ഈ കോർപ്പറേഷനുകൾ വഴി തന്നെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും ഫണ്ടിങ്ങും ലഭിക്കുന്നതിലൂടെ വളരെ കോൺഫിഡന്റ് ആയിട്ട് അവരുടെ ബിസിനസ് റൺ ചെയ്യാനായിട്ടും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാനായിട്ടും അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ September 21 മുതൽ 27 വരെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഇന്റർനാഷണൽ വീക്ക് ഓഫ് ഡെഫ് പീപ്പിൾ എന്ന ഈ ഒരു കോൺസെപ്റ്റ്, അവർക്ക് വേണ്ടി ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള ഇത്തരം മികച്ച സ്കീമുകളെ കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ശബ്ദങ്ങളുടെ ഈ ലോകത്ത് അവർ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേൾവി പരിമിതി ഉള്ളവർക്ക് വേണ്ടിയിട്ട് നൽകി വരുന്ന കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയം ഏകദേശമായിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിൽ അടുത്ത വിഷയവും വിശേഷവുമായ ലൗഡ് സ്പീക്കറിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നത് വരെ ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

ऑस्ट्रिया प्रीमियर लीग विद मी आरजे സുൽത്താന ഓൺ ഓസ്ട്രിയാ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു. 1 മിനിറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ കിടിലങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നതും ഉത്തരങ്ങൾ കേൾക്കാനും ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സോ വിളിക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് അറിയാവുന്ന ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9526490909026499. അതുപോലെ തന്നെ നമ്മുടെ ഓസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ എപിയിലോട്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ എന്തായാലും ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാർ ഹിൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. ശരി, സോ ശരി ഉത്തരങ്ങൾ മനസ്സിൽ വെക്കാതെ വിളിച്ച് പറയേണ്ട. സോ എല്ലാവരും റെഡിയായിരുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപിഎല്ലിൽ നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ നദികളുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കാൻ പോകുന്നത്. ബിക്കോസ് നമ്മുടെ കേരളം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണല്ലോ അറിയപ്പെടുന്നത്. കേരളം ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ഇന്ത്യ ആണെങ്കിലും കേരളമായാലും നമ്മുടെ നദികളുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരുന്നോളൂ. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും വരാം. സോ കീപ് ഓൺ ലിസണിങ് ടു ഓസ്ട്രിയ പ്രീമിയർ ലീഗ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9995873115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90.4 സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ 4 മിനിയും വെച്ച് വൈകിപ്പിക്കുന്നില്ല. സോ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് ഇങ്ങനെ പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഗംഗാ നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ഗംഗാ നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച മെസ്സേജും ഒക്കെ തന്നെ ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9522 6669 0 9 0 9 6 6 4 9 0. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.4 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers. Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Air ticket um visayum ini mithamaya nirakkil. Campus Travels Kottarakara. Contact 9958731115. Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ ഇതാ ബ്രേക്കിന് മുൻപ് നമ്മളൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഗംഗാ നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഉത്തരം അറിയിച്ചിരിക്കുന്നത് സതീഷ് ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം ഉത്തരാഖണ്ഡ് എന്നാണ്. ആൻഡ് ഓൾസോ സൂരജ് ഖാൻ, ബിബിൻ ചേട്ടൻ, വിശ്വൻ ചേട്ടൻ എന്നിവർ പറഞ്ഞിരിക്കുന്ന ഒരേ ഉത്തരം തന്നെയാണ് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനി എന്ന് പറഞ്ഞ് തന്നെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻവർ ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗൗമുഖ് എന്ന് പറഞ്ഞാണ് ഉത്തരം അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ഐശ്വര്യ ആൻഡ് അനുഗ്രഹ ചേർന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗംഗോത്രി ഗ്രേസിയിലെ ഗോമുഖം എന്ന് പറഞ്ഞാണ് ഉത്തരം അറിയിച്ചിരിക്കുന്നത്. ആൻഡ് അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഹിമാലയൻ ഗംഗോത്രി ഹിമാനി എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി സംഗീത ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി എന്ന് തന്നെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഭാരതത്തിലെ പ്രമുഖ നദിയായിട്ടുള്ള ഗംഗാ നദിയുടെ ഉത്ഭവ സ്ഥാനം ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തുള്ള ഹിമാലയ പർവ്വത നിരകളിലെ ഗംഗോത്രി ഹിമാനിയിലാണ് കേട്ടോ. അപ്പൊ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകേണ്ട ടൈം ആയിരിക്കാണ്. അടുത്ത ചോദ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുകയാണ് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്. അപ്പോൾ എല്ലാവരുടെ മനസ്സിലോട്ടേക്ക് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-9090-4-494-2-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-
on to the number 9526499009025264909. So keep on listening to Ashraya FM 90 Nadinuppam Natarkuppam.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ഇനി നിങ്ങളും നടക്കും തലയിടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: Once again, we are back on Austria Premier League with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു 39 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. പക്ഷെ അതിനു മുന്നായി ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഉത്തരം പറയാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
5: ഇത് കുന്നത്തൂർന്ന് സുധർമ്മയാണ്.
4: സുധർമ്മ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
5: വിശേഷം ഒന്നുമില്ല മോളെ.
4: ഒന്നുമില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്?
5: വീട്ടിലിപ്പം മോള് മാത്രമേ ഉള്ളൂ.
4: മോള് മാത്രമേ ഉള്ളൂ. മോള് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
5: മോള് ഡിഗ്രിക്കാണ്.
4: ഡിഗ്രിക്കാണല്ലേ പഠിക്കുന്നേ. ഓക്കെ. അപ്പൊ ചേച്ചി, ചോദ്യം കേട്ടായിരുന്നോ?
5: കേട്ടല്ലോ.
4: എനിക്ക് ഉത്തരം പറഞ്ഞോ.
5: കോസി റിവർ.
4: കോസി റിവർ ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. കൺഫേമാ? എങ്കിൽ കൺഗ്രാചുലേഷൻ, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഓക്കെ. ചായ ഒക്കെ കുടിച്ചായിരുന്നോ? ആണല്ലേ. അപ്പൊ എന്തായാലും ശരി, ഉറപ്പായിട്ടും ഇവിടെ എല്ലാവർക്കും സുഖാണ്, ഉറപ്പായിട്ടും പറയും. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് സുധർമ്മ ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞിരിക്കുന്ന ഉത്തരം കോസി റിവർ ആണ്. സോ കോസി റിവർ ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻവർ ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം കോസി റിവർ എന്ന് തന്നെയാണ് ആൻസർ. അതി ചേട്ടൻ, സൂരജ് കാന്ത്, ഐശ്വര്യ ആൻഡ് അനുഗ്രഹ, വിശ്വൻ ചേട്ടൻ, ബിപിൻ ചേട്ടൻ, സജീവ് ചേട്ടൻ, അനിൽ കുമാർ ചേട്ടൻ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി മനോ ചേട്ടൻ എന്നിവർ എല്ലാവരും ചേർന്ന് പറഞ്ഞിരിക്കുന്ന ഉത്തരം കോസി റിവർ തന്നെയാണ് കേട്ടോ. അപ്പൊ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് ബിഗ് കൺഗ്രാച്ചുലേഷൻ പറയുകയാണ്. അപ്പം ഈ ഒരു കൺഗ്രാച്ചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ നദി ദ്വീപായിട്ടുള്ള മജുലി ഏത് നദിയിലാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ നദിദ്വീപായ മജുലി ഏത് നദിയിലാണ്? അപ്പോൾ എല്ലാവരും മനസ്സിലോട്ട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-9090-474-291-9090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490-90952-6609.

Once again, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90. സമയം കൃത്യം 5 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപായിട്ടുള്ള മച്ചുലി ഏത് നദിയിലാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഉത്തരം പറയാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസ് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിശ്വൻ ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം ബ്രഹ്മപുത്ര എന്നാണ്. ആൻഡ് അൻവർ ചേട്ടൻ, അർച്ചന, ഐശ്വര്യ ആൻഡ് അനുഗ്രഹ, സതീഷ് ചേട്ടൻ, സജീവ് ചേട്ടൻ, സൂരജ് ഖാൻ, അനിൽകുമാർ ചേട്ടൻ എന്നിവർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു ബ്രഹ്മപുത്ര എന്ന് തന്നെയാണ്. ആൻഡ് ബിബിൻ ചേട്ടൻ, സഹദേവൻ ചേട്ടൻ എന്നിവർ പറഞ്ഞിരിക്കുന്ന ഉത്തരവും ബ്രഹ്മപുത്ര എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി മനോജ് ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം ആസം, ഇന്ത്യ എന്ന് പറഞ്ഞാണ് അറിയിച്ചിരിക്കുന്നത്. സോ ബ്രഹ്മപുത്ര ഈസ് ദ റൈറ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാച്ചുലേഷൻ പറയുകയാണ്. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും വൺസ് അഗെയിൻ എ ബിഗ് കൺഗ്രാച്ചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എവിടെയാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് അല്ലെങ്കിൽ എവിടെയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ടൊക്കെ ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരം പറയാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909 0974219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9524909052669. അതുപോലെ തന്നെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ APLലോട്ട് ശരീരത്തിനം പറഞ്ഞ് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ ശരീരത്തിനങ്ങൾ മനസ്സിൽ വെക്കാതെ വിളിച്ച് പറയുന്നൊക്കെ എല്ലാവരും റെഡി ആയിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Cheta, ee onathinu veettil furniture o adu Malaysian trip o?
4: Ee paranju rendu orumichayalo.
3: Orumichayittano.
5: Demos Furniture Ultimate Owner Fest, up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aagarshakamaya giftukalum.
3: Appol ee onam ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാണോ?
6: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: Yes, we are back on Ashriya Premier League with me, RJ Sultana, on Ashriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ ഇതാ, ബ്രേക്കിന് മുൻപ് നമ്മളൊരു ചോദ്യം ചോദിച്ചായിരുന്നു. ചോദ്യം ഇതായിരുന്നു, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമ്മളോട് ഒരു ഉത്തരം പറയാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം.
9: ഹലോ.
8: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
9: അല്ലമീൻ.
8: എന്തൊക്കെയുണ്ട് വിശേഷം?
9: സുഖമാണ്.
8: സുഖമാണ്. അപ്പൊ ചോദ്യം കേട്ടായിരുന്നോ?
9: ചോദ്യം കേട്ടായിരുന്നു. നദി ഏതാണ്?
8: ആ, അതായത് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്?
9: നദി എന്ന് പറഞ്ഞാൽ ചെടിയാണ്.
8: എന്താണ്
9: നദി?
8: റിവർ എന്ന് കേട്ടിട്ടുണ്ടോ? നദി, നദി, പുഴ, നദിയൊക്കെ കേട്ടിട്ടില്ല?
9: ആ, പുഴ കേട്ടിട്ടുണ്ട്.
8: ആ, എങ്കിൽ ഉത്തരം അറിയാണ്ടാണോ അപ്പൊ വിളിച്ചേ?
9: അറിയാ.
8: എങ്കിൽ പറ.
9: ഏറ്റവും
8: കൂടുതലല്ല, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്?
9: ചെറിയ നദി എന്ന് പറഞ്ഞാല്?
8: അറിയുവോ ഇല്ലയോ അത് പറ.
9: അറിയാ.
8: എങ്കി പറ.
9: കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദി ഏതാണ്?
8: ഏറ്റവും ചെറിയ നദി. ചെറിയ നദി,
9: ചെറിയ നദി എന്ന് വെച്ചാൽ
8: ആലോചിക്കാൻ ടൈമില്ല, വേഗം പറയൂ.
9: മനസ്സിലാവുന്നില്ല.
8: അറിയത്തില്ലെന്നങ്ങ് പറ. ചോദ്യം ഉത്തരം അറിയണ്ടെങ്കിൽ വിളിച്ചതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത തവണ വിളിക്കട്ടോ. ശരി, ഉത്തരം പറഞ്ഞിട്ട് വിളിക്കാം. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, പാട്ട് പാടാൻ വിളിച്ചതാണോ അതോ ഉത്തരം പറയാൻ വിളിച്ചതാണോ?
9: രണ്ടും കൂടെ വിളിച്ചതിപ്പം പാട്ട് പാടാം.
8: ഓക്കെ ഓക്കെ, പാടിക്കോ പാടിക്കോ.
9: ഒരു മാപ്പിള പാട്ട്,
8: ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ.

ஆத்மாவனே சங்கரம் நீ.

0: ஆடனோளம் யான் செய்த பாபங்கள் பொறுத்து.
1: ആഹാ, കൊള്ളാലോ, നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും അടുത്ത അടുത്ത തവണ അല്ലമ്മയും വിളിക്കുമ്പോ ശരി ഉത്തരം പറഞ്ഞോണ്ട് വേണം കേട്ടോ വിളിക്കാൻ.
0: ഓക്കെ,
1: താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അല്ലമ്മീനാണ്. അല്ലമ്മീന് ഉത്തരം അറിയത്തില്ല, പക്ഷെ നമുക്ക് നല്ലൊരു പാട്ടൊക്കെ പാടി തന്നിട്ടാണല്ലേ പോയത്. അപ്പൊ എന്തായാലും ഒരുപാട് ഉത്തരം പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആകാശ് ആണ്. ആകാശ് പറഞ്ഞിരിക്കുന്ന ഉത്തരം മഞ്ചേശ്വരം പുഴ കാസർഗോഡ് എന്ന് പറഞ്ഞാണ് ഉത്തരം അറിയിച്ചിരിക്കുന്നത്. ആൻഡ് സഹദേവൻ ചേട്ടൻ, മനോജ് ചേട്ടൻ, തങ്കമണി ചേച്ചി, അൻവർ, രജന ചേച്ചി, സഞ്ജീവ് ഏട്ടൻ എന്നിവർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു മഞ്ചേശ്വരം അല്ലെങ്കിൽ കാസർഗോഡ് എന്ന് പറഞ്ഞാണ് ഉത്തരം അറിയിച്ചിരിക്കുന്നത്. ആൻഡ് അനൂപ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ കാസർഗോഡ് എന്ന് പറഞ്ഞാണ് ചേട്ടൻ അറിയിച്ചിരിക്കുന്ന ഉത്തരം. ആൻഡ് സതീഷ് ഏട്ടൻ, അനീഷ് കൊല്ലമ്പടി ചേട്ടൻ, സൂരജ് ഖാൻ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മഞ്ചേശ്വരം റിവർ കാസർഗോഡ് എന്ന് പറഞ്ഞാണ്. ആൻഡ് അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മഞ്ചേശ്വരം പുഴ എന്ന് തന്നെയാണ്. ആൻഡ് ബിബിൻ ചേട്ടൻ, ദക്ഷ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മഞ്ചേശ്വരം എന്ന് തന്നെയാണ്. ആൻഡ് വിശ്വൻ ചേട്ടൻ, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി അനിൽ ചേട്ടൻ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മഞ്ചേശ്വരം എന്ന് തന്നെയാണ്. സോ ശരീരത്തിന് പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദി ഏതാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അപ്പോൾ എല്ലാവരും മനസ്സിലോട്ടൊക്കെ ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919 0 4 2 9 1 9 0 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9 5 2 6 6 4 9 0 9 0 9 6 4 9 0 9 0. So keep on listening to Astraya FM 90, Nadinoppam, Nattarkoppam.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, ആയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: ഉള്ള അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാലിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
3: പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: Yes, we are back on Ashraya Premier League with me, RJ Sultana, on Ashraya FM 90, Nadinuppam, Natargopam. അങ്ങനെ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിശ്വൻ ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം കുന്തിപ്പുഴ എന്നാണ്. ആൻഡ് അർച്ചന, തങ്കമണി ചേച്ചി, സഹദേവൻ ചേട്ടൻ, അൻവർ ചേട്ടൻ, അനൂപ് ചേട്ടൻ, സൂരജ് ഖാൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കുന്തിപ്പുഴ എന്ന് തന്നെയാണ്. ആൻഡ് സജീവ് ചേട്ടൻ, സതീഷ് കുമാർ ചേട്ടൻ, അനീഷ് കൊല്ലമ്പടി ചേട്ടൻ, മനോജ് ചേട്ടൻ, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി ബിബിൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കുന്തിപ്പുഴ എന്ന് തന്നെയാണ്. സോ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, മാഹിപ്പുഴയുടെ മറ്റൊരു പേര് എന്ത്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, മാഹിപ്പുഴയുടെ മറ്റൊരു പേര് എന്ത്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ടൊക്കെ ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291940749 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9522649090 9562649090. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, റെഡിയായില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇന്നത്തെ APL ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന ടൈം ആയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, മാഹിപ്പുഴയുടെ മറ്റൊരു പേര് എന്ത് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അനൂപ് ഏട്ടനാണ്. ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മയ്യഴിപ്പുഴ എന്നാണ്. ആൻഡ് അൻവർ ചേട്ടൻ, അനീഷ് കൊല്ലമ്പടി ചേട്ടൻ, സതീഷ് കുമാർ ചേട്ടൻ, സൂരജ് ഖാൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മയ്യഴിപ്പുഴ എന്ന് തന്നെയാണ്. ആൻഡ് മനോജ് ഏട്ടൻ, തങ്കമണി ചേച്ചി, സംഗീത ചേച്ചി, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി അരുണിമ ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മയ്യഴിപ്പുഴ എന്ന് തന്നെയാണ്. സോ ശരി, ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. റൈറ്റ് ആൻസർ മയ്യഴിപ്പുഴ തന്നെയാണ് കേട്ടോ. അപ്പൊ വൺസ് അഗൈൻ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഇന്നത്തെ APL ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ APLലോട്ട് ശരിയുത്തരം പറഞ്ഞ് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ലൈവിന്റെ ടൈമിൽ റീജോയിൻ ചെയ്തിട്ട് ശരിയുത്തരം പറഞ്ഞ് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ എന്തായാലും എനിക്കിന്നത്തെ APL ഇതാ ഇവിടെ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടിലം പാട്ടുകളും ആൻഡ് ഓൾസോ ഒരുപാട് കിടിലം പ്രോഗ്രാംസും ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: വി പത്മരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ശ്രദ്ധേയമായ മലയാള ചലച്ചിത്രം. പത്മരാജൻ തന്നെ എഴുതിയ ഇതേ പേരിലുള്ള ചെറുകഥയെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രം. മനുഷ്യന്റെ ആസക്തി, ഭയം, പ്രണയം, നിസ്സഹായത എന്നിവയെല്ലാം വളരെ റിയലിസ്റ്റിക്കായി അവതരിപ്പിച്ച ഈ ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കൾട്ട് ക്ലാസിക്കുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ചിത്രത്തിന്റെ പേര് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ. ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.
1: ഹലോ, ആ ദോശ മതില്ലേ? എത്തിയിട്ടില്ല. എവിടേക്ക് ഇരിക്കാം?
0: സക്കറിയ, ഗോപി, ഹിലാൽ എന്നീ മൂന്ന് സുഹൃത്തുക്കൾ ഒരു വിദൂര ഗ്രാമത്തിലുള്ള മാളു അമ്മയുടെ വീടെന്നറിയപ്പെടുന്ന ഒരു വേശ്യാലയത്തിൽ എത്തുന്നതും തുടർന്നുള്ള 24 മണിക്കൂറിനുള്ളിൽ അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്ന അപ്രതീക്ഷിത സംഭവങ്ങളുമാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. സുപ്രിയ ഫിലിംസിന്റെ ബാനറിൽ ഹരി പോത്തർ നിർമ്മിച്ച അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ 1986 May 1 തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട നിർമ്മാണ കമ്പനികളിൽ ഒന്നായ സുപ്രിയ ഫിലിംസിന്റെ ഈ സംരംഭം പത്മരാജന്റെ മികച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നായി മാറുകയാണ്.
2: തനിക്കിത് കാണുന്നത് തന്നെ ഇഷ്ടമല്ലേ?
3: എന്നല്ല, ഇന്ന് വന്ന ആ പെണ്ണ് സ്റ്റൈൽ റിയൽ ലെഗ് ബ്യൂട്ടി. സത്യം പറഞ്ഞാ എനിക്ക് നിന്നോടൊന്ന് ഭയങ്കരമായ അസൂയ തോന്നിടാ മോനെ, കൊന്നു കളയാനുള്ള അസൂയ.
0: ചിത്രത്തിൽ നടി ഗൗതമി അവതരിപ്പിച്ച ഗൗരിക്കുട്ടി എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് കഥയുടെ പ്രധാന വഴികൾ മുന്നോട്ടു പോകുന്നത്. സക്കറയും സുഹൃത്തുക്കളും എത്തുന്ന ഗ്രാമത്തിലെ വേശ്യാലയവും അവിടെയുള്ള ഗൗരിക്കുട്ടിയുടെ സാന്നിധ്യവുമാണ് സിനിമയിലെ സംഭവ ബഹുലമായ കഥാസന്ദർഭങ്ങൾക്ക് തിരികൊളുത്തുന്നത്. ഗൗതമിയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയായ ഇതിൽ ഗൗരിക്കുട്ടിയുടെ അമ്മയായ മാളു അമ്മയെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ പ്രകടനത്തിലൂടെ സുകുമാരി അവിസ്മരണീയമാക്കി. അതോടൊപ്പം ഉണ്ണിമേരി, ജഗതി ശ്രീകുമാർ എന്നിവരുടെ കാമ്പുള്ള കഥാപാത്രങ്ങളും സിനിമയുടെ സങ്കീർണമായ പ്രമേയത്തിന് കൂടുതൽ ആഴം നൽകുന്നു. നന്മതിന്മകളുടെയും മനുഷ്യസഹജമായ വികാരങ്ങളുടെയും സങ്കീർണതകൾ വെളിവാക്കുന്നതിൽ ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ സുപ്രധാന പങ്കാണ് വഹിച്ചിട്ടുള്ളത്.
4: മാളമ്മയുടെ നല്ല സമയം.
5: കറിയച്ച, അവർ പറഞ്ഞു കേട്ടോ.
6: കേട്ടു.
5: എന്താ അതിന്റെ അർത്ഥം?
6: നമുക്ക് വഴി തെറ്റിട്ടില്ല.
4: മാറും.

0: സ്വന്തം ചെറുകഥയെ ആസ്പദമാക്കിയാണ് പത്മരാജൻ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന ചിത്രം ഒരുക്കിയതെങ്കിലും തിരക്കഥ രൂപപ്പെടുത്തിയപ്പോൾ അദ്ദേഹം കാതലായ പല മാറ്റങ്ങളും വരുത്തിയിരുന്നു. ചെറുകഥയിൽ സക്രിയയും ഗോപിയും ഹിലാലും എങ്ങനെയാണ് വേശ്യാലയത്തിൽ എത്തുന്നതെന്ന് വ്യക്തമാക്കുന്നില്ലെങ്കിൽ സിനിമയിൽ അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ വളരെ വിശദമായി തന്നെ കാണിക്കുന്നുണ്ട്. കൂടാതെ വിരലിലെണ്ണാവുന്ന കഥാപാത്രങ്ങൾ മാത്രമുണ്ടായിരുന്ന ചെറുകഥയിൽ നിന്നും വ്യത്യസ്തമായി 12-ലധികം കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിയാണ് പത്മരാജൻ സിനിമ വികസിപ്പിച്ചത്. ഇതിനായി ജോസഫ്, പണിക്കർ, നാരായണൻ, ദേവകി തുടങ്ങിയ നിരവധി പുതിയ കഥാപാത്രങ്ങളെ അദ്ദേഹം സിനിമയ്ക്കായി പുതുതായി കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്.
1: അറിയില്ല. മാളവമ്മ
2: ഒപ്പം പോയിരിക്കാ, ഉടനെ വരുമല്ലേ?
1: വരുന്നേ.
2: ഓ,
1: കുടിക്കാൻ എന്താ?
2: എന്താ കിട്ടുക?
1: നാരങ്ങ വെള്ളം, ചായ.
2: അത്രയൊക്കെ ഉള്ളോ? മോശം.
1: മാളവമ്മ ഇങ്ങോട്ട് വന്നോട്ടെ, ഇപ്പൊ ഞാൻ നാരങ്ങ വെള്ളം കൊണ്ടുവരാം.
0: എഴുതിയ കഥയെ സിനിമയാക്കുമ്പോൾ പുതിയ കഥാപാത്രങ്ങളിലൂടെയും വിശദാംശങ്ങളിലൂടെയും പത്മരാജൻ തീർത്ത ആ മാജിക് തന്നെയാണ് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന ചിത്രത്തെ ഇന്നും വേറിട്ട് നിർത്തുന്നത്. റിലീസ് ചെയ്ത സമയത്ത് വലിയ വിജയം നേടിയില്ലെങ്കിലും പിൽക്കാലത്ത് മലയാളി നെഞ്ചിലേറ്റിയ ഈ കൾട്ട് ക്ലാസിക്കിന്റെ വിശേഷങ്ങൾ ഇനിയും പറയാനായിട്ടുണ്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളും ആരും തുറന്നു പറയാൻ മടിക്കുന്ന ഇരുണ്ട യാഥാർത്ഥ്യങ്ങളും തന്റെ തൂലികയിലൂടെയും ക്യാമറയിലൂടെയും ഒപ്പിയെടുത്ത പത്മരാജൻ മാജിക് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ നമ്മൾ കേൾക്കുന്നത്. വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.
5: എവിടെ പോയിട്ട് വരുന്നു?
6: ഗോപാലനായര വീട് വരെ.
5: ഏത് ഗോപാലനായര്?
6: കുന്നുംപുറത്തെ ഗോപാലനായര്.
5: അങ്ങനെ ഒരാളുണ്ടോ?
6: ചെണ്ടക്കാരൻ ഗോപാലനായർ. ഞങ്ങൾ അയാളെ ഒരു പഞ്ചവാദ്യത്തിന് വേണ്ടി ബുക്ക് ചെയ്യാൻ വന്നതാ.
5: എന്നിട്ട് ബുക്ക് ചെയ്തോ?
6: ഇല്ല.
5: എന്തേ,
6: എങ്ങനെ ബുക്ക് ചെയ്യാനാ? അദ്ദേഹത്തിന് സുഖമില്ല കിടക്കല്ലേ. വാദപിടിച്ചൊരു വശം തളർന്നു പോയില്ലേ.
5: നിങ്ങള് മാളവും വേറെ വീട്ടിൽ പോയതല്ലേ?
6: അതെ.
5: എന്നിട്ട് എന്തേ പോകുന്നത്?
6: അവരവിടെ ഇല്ല.
5: താൻ ആരാ?
6: സക്കറിയ.
5: ഇവൻ
7: ഹിലാൽ.
6: ഞാൻ ഗോപി, അഡ്വക്കേറ്റ് ആണ്. അല്ല, ഇനിയിപ്പോ ചോദിക്കട്ടെ, നിങ്ങൾ ആരാ?
5: ഞങ്ങളോ? ഞങ്ങൾ ഈ നാട്ടുകാരാ.
6: അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ വഴിയോ പോണ ഒരിടത്തേക്ക് ആളാകാൻ നോക്കുന്നത്.
5: എന്താളാകാൻ നോക്കുന്നത്?
6: എന്താണെന്നോ അറിയണം, നിർബന്ധമുണ്ടെ പറഞ്ഞുതരാം. പബ്ലിക് ന്യൂസൻസും ത്രെട്ടണിങ്ങും.
4: കഥയുടെ തുടക്കത്തിൽ തന്നെ മൂന്ന് പ്രധാന കഥാപാത്രങ്ങളുടെയും സ്വഭാവ വിശേഷങ്ങൾ പത്മരാജൻ വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്നുണ്ട്. ജോസഫിനായി കാത്തിരിക്കുന്ന സക്കറിയയും ഗോപിയും ഹിലാലും മദ്യവും സംഗീതവും തമാശകളുമായി സമയം തള്ളി നീക്കുമ്പോൾ ആ മൂന്ന് പേരുടെയും വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ നമുക്ക് മുന്നിൽ തെളിയുന്നു. ദേഷ്യക്കാരനും ഏകാന്തത ഇഷ്ടപ്പെടുന്നവനുമായ സക്കറിയ അല്പം മദ്യപാനത്തിന് അടിമപ്പെട്ടയാളാണ്. ജോസഫിന്റെ അഹങ്കാരത്തെ ചോദ്യം ചെയ്യുന്ന അയാൾ ബാർ ഡാൻസറെ ഗോപിയുടെ മടിയിലേക്ക് തള്ളി മാറ്റുന്നതിലൂടെ അയാളുടെ പ്രകൃതം വ്യക്തമാക്കുന്നു. ഒരു വക്കീലായ ഗോപി മദ്യവും സ്ത്രീകളും തമാശകളുമൊക്കെയായി ജീവിതം ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കൂട്ടത്തിലെ ഏറ്റവും ഇളയവനായ ഹിലാൽ എങ്ങനെയും തന്റെ കന്യകൻ എന്ന ടാഗ് മാറ്റിയെടുക്കാൻ കാത്തിരിക്കുന്ന ചെറുപ്പക്കാരനാണ്.
5: ഞാൻ പോയിട്ട് വരാം. ഞാൻ വരുന്നത് വരെ ഒന്നും ചെയ്യാൻ പാടില്ല.
8: വിടക്കം കൊണ്ടുവന്നാളാ?
5: അപ്പ തന്റെ ഇഷ്ടം പോലെ.
8: മൂപ്പന്റെ അടുത്തേക്കാ?
5: മൂപ്പനായിട്ട് ആലോചിച്ചിട്ടേ എന്തെങ്കിലും പാടില്ലെന്ന് പറഞ്ഞിരിക്കുക.
8: നിങ്ങള് ഇന്നലെ മൂപ്പനെ കണ്ട?
5: അങ്ങനെ കരേണ്ട കാര്യം. പറഞ്ഞതുപോലെ കേട്ടോടാ, ആനങ്ങാൻ വേണ്ടി നമുക്കണേ. ഞാൻ വരാപ്പോ.

0: ദിവസത്തെ അവരുടെ പ്ലാനുകൾ മാറിമറിയാൻ വഴിവെക്കുന്നത് ഒരു ബാർ ഡാൻസറുടെ സാന്നിധ്യമാണ്. ടേബിളിലേക്ക് ക്ഷണിക്കപ്പെടുന്ന അവൾ ഒരു ഗ്ലാസ് മദ്യമെടുത്ത് പുഞ്ചിരിക്കുമ്പോൾ ബാർ മാനേജർ ഇടപെട്ട് അവളെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു. ഇത് കണ്ട് സക്കറിയ ഉറക്കെ ചിരിക്കുമ്പോൾ അപമാനിക്കപ്പെട്ടതായി തോന്നുന്ന ജോസഫാണ് മാളു അമ്മയുടെ ഗ്രാമത്തിലെ വേശ്യാലയത്തിലേക്ക് പോകാമെന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. ആ സ്ഥലത്തെക്കുറിച്ച് കേട്ട് കേൾവിയുള്ള ഒരേ ഒരു വ്യക്തി സക്കറിയ മാത്രമാണ്. പണ്ടെന്തോ മദ്യപിച്ച് കാറിൽ കിടന്ന ഓർമ്മയുണ്ട് എന്നവൻ പറയുന്നുണ്ടെങ്കിലും സ്ത്രീകളോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലാത്തതിനാൽ ആ യാത്രയോട് ഏറ്റവും കൂടുതൽ വിമുഖത കാണിക്കുന്നതും സക്കറിയ തന്നെയാണ്.
1: ഇത്തിരി
2: ബുദ്ധിമുട്ടായല്ലേ, ഇനിയിപ്പോ സാരല്ല, എന്റെ ഒപ്പം പോന്നോളിൻ. നിങ്ങൾ എന്താ കുട്ടികളെ ഒടിയനെ കണ്ട പാടെ നിക്കുന്നത്? എന്റെ വീട്ടിലേക്ക് ഞാനല്ലേ വിളിക്കുന്നത്, വരുന്നേ. മൂന്ന് ആൺകുട്ടികളല്ലേ നിങ്ങള്, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവോ?
0: വളരെ സെൻസിറ്റീവും ധീരവുമായ ഒരു പ്രമേയത്തെ ഒട്ടും ഉപദേശ രൂപേണയല്ലാതെ തികച്ചും സ്വാഭാവികമായിട്ടാണ് പത്മരാജൻ ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ലൈംഗിക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സിനിമയിലെ ഓരോ കഥാപാത്രത്തെയും ശരി തെറ്റുകളുടെ അളവുകോലുകൾ വെച്ച് വിലയിരുത്താനോ കുറ്റപ്പെടുത്താനോ നിൽക്കാതെ തികഞ്ഞ അനുകമ്പയോടും കാരുണ്യത്തോടും കൂടിയാണ് ചിത്രം നോക്കിക്കാണുന്നത്. കഥാപാത്രങ്ങളുടെ മാനസിക തലങ്ങളെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയും വിധികൽപ്പിക്കലുകളില്ലാതെ ഇത്രമേൽ ആഴത്തിൽ തൊട്ടറിയുന്ന പത്മരാജന്റെ ആ സമീപനം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത.
2: ഓ, എത്തിയല്ലോ. നീയായവരെ അതൊന്നും പറഞ്ഞ് പേടിപ്പിച്ച് ഇറക്കി വിട്ടത്
1: അല്ലേ?
2: ഈ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിപ്പോന്നു പറഞ്ഞ ആർക്കാരാ എന്റെ ബാണക്കേട്? ആർക്കാ എന്റെ ദോഷം?
1: അല്ല, ഞാനിപ്പോ അറിഞ്ഞോ കാര്യങ്ങൾ ഇങ്ങനൊക്കെ വരാൻ പോണെന്ന്.
3: സാധനം കിട്ടുമോ?
1: കിട്ടും.
3: ഇവിടെ ഉണ്ടോ?
1: ഏയ്, ഇവിടെയോ? ഇവിടെ അതൊന്നും കിട്ടില്ല. ഇത് ചാലക്കുടിയിലെ തറവാട്ടു വീടാ.
4: അതെ, മെന്റെ പേരെന്താ?
5: സി കെ ഭാസ്കര മേനൻ, ഭാസി എന്ന് വിളിക്കും.
3: ഇവിടെ ഇല്ല, പിന്നെ എവിടെ കിട്ടും?
1: ഇവിടെ അടുത്ത് കിട്ടും.
3: നാടനാ?
1: ആ, ചിലപ്പോ ഫോറിനും കിട്ടിയെന്നിരിക്കും.
3: നാടൻ എങ്ങനെയാ? തൽക്കാലം നോക്കാല്ലേ.
0: തത്സമയം എന്ന പോലെ കഥ വികസിക്കുന്ന ഈ ചിത്രം തുടക്കം മുതൽ ഒടുക്കം വരെ പ്രവചനാതീതവും തികച്ചും റിയലിസ്റ്റിക്കുമായ ഒരു അന്തരീക്ഷം കാത്തുസൂക്ഷിക്കുന്നു. അക്കാലത്തെ സിനിമകളിൽ സാധാരണയായി കണ്ടിരുന്ന അമിതമായ നാടകീയതകൾക്കോ മെലോ ഡ്രാമാറ്റിക് ശൈലികൾക്കോ നിൽക്കാതെ വളരെ സൂക്ഷ്മവും ലളിതവുമായ പശ്ചാത്തല അന്തരീക്ഷത്തിലൂടെയാണ് പത്മരാജൻ ഈ വ്യത്യസ്തമായ സിനിമാറ്റിക് അനുഭവം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെയും ആരും കാണാൻ ആഗ്രഹിക്കാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളെയും ഇത്രമേൽ ഭംഗിയായി സെല്ലുലോയിഡിൽ പകർത്തിയ വേറൊരു സംവിധായകൻ ഉണ്ടാകില്ല. അതെ, പത്മരാജൻ. ഒരു വേശ്യാലയത്തിൽ അവിചാരിതമായി എത്തിപ്പെടുന്ന മൂന്ന് സുഹൃത്തുക്കളും അവിടെ അവർ നേരിടുന്ന 24 മണിക്കൂറിലെ സംഭവ വികാസങ്ങളും ഒരു കഥാപാത്രത്തെയും കുറ്റപ്പെടുത്താതെ തികച്ചും റിയലിസ്റ്റിക്കായി മനുഷ്യബന്ധങ്ങളുടെ കഥ പറഞ്ഞ 1986 പുറത്തിറങ്ങിയ പത്മരാജന്റെ കൾട്ട് ക്ലാസിക് ചിത്രം അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ക്ലബ് ബോർഡിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർജെ ഏലിക്കുട്ടി.
3: പിന്നെ ഒരിക്കലും വന്നിരുന്നെങ്കിൽ കൊല്ലുവരുന്ന മനുഷ്യനെ കൊല്ലുമായിരുന്നു. എനിക്കിന്റെ വീട്ടിൽ പോകാൻ പറ്റുമോ ദേവകീർത്തി? ഇപ്പൊ വരും.
4: ഒന്നിങ്ങോട്ട് ഇറങ്ങി വരാൻ പറയാൻ നന്നായിരുന്നു. ഒന്നിനുമല്ല, വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ.
3: എന്തൊക്കെ അറിയിച്ചേട്ടൻ എന്നോട് സംസാരിച്ചു?
4: എന്താ കാര്യം വിടണ്ട മോളെ, എനിക്ക് സംസാരിച്ചിരിക്കാൻ നീ പോലും വേണമെന്നില്ല. ദേ ആ പയ്യന്റെ മുഖത്തേക്ക് നോക്കി, ഗൗരിക്കുട്ടി എന്ന് കേട്ടത് കൊണ്ട് മാത്രം ചാടി പുറപ്പെട്ട കക്ഷിയാ. ലൈഫിൽ ആദ്യമാ.
2: ആൺകോയ്മയുടെയും അതിശക്തമായ ചൂഷണങ്ങളുടെയും ഇരകളായ ഒരു കൂട്ടം സ്ത്രീകളുടെ അതിജീവന പോരാട്ടം കൂടിയാണ് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ. ബാറിലെ നർത്തകി മുതൽ വേശ്യാലയത്തിലെ മാളുവമ്മയും അവിടുത്തെ മറ്റ് അന്തേവാസികളും വരെ പുരുഷാധിപത്യ സമൂഹത്തിൽ ജീവിക്കാൻ പാടുപെടുന്നവരാണ്.
3: വന്നിട്ടിപ്പോ 4-5 ദിവസമേ ആയിട്ടുള്ളൂ. പെരുമാറ്റം ശരിയായില്ലെന്ന് വെച്ച് ഒന്നും തോന്നരുത് കേട്ടോ.
5: കുട്ടിക്ക് ഇഷ്ടമില്ലാതാണോ ഇവിടെ പറപ്പിച്ചിരിക്കുന്നത്? ചോദിക്കുന്ന ഉത്തരം പറയൂ. ഇവിടെ ഈ തൊഴിൽ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലാതെയാണോ? കരയണ്ട, എന്നോട് പറയാം, ധൈര്യമായിട്ട് പറയാം. എനിക്കെന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യുകയും ചെയ്യാം.
2: വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ശക്തരായ ഭൂപ്രഭുക്കളുടെ കണ്ണുകൾ ആ വേശ്യാലയത്തിലെ ഗൗരിക്കുട്ടി എന്ന കന്യകയായ പെൺകുട്ടിയിലേക്ക് നീളുന്നതാണ് കഥയിലെ പ്രധാന സംഘർഷത്തിന് വഴിവെക്കുന്നത്. എന്നാൽ ഈ അധികാര ശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങാൻ അവൾ വിസമ്മതിക്കുമ്പോൾ അത് വ്യക്തിപരമായ ഒരു വിഷയത്തിൽ നിന്ന് മാറി ആ ഗ്രാമത്തിൽ വലിയൊരു വർഗീയ സംഘർഷമായി പടർന്നു പന്തലിക്കുകയാണ് ചെയ്യുന്നത്.
3: അമ്മ ചെറുപ്പത്തിലേ പോയി.
5: അച്ഛൻ വേറെ കല്യാണം കഴിച്ചു?
3: ഇല്ല, ഞാൻ അച്ഛന്റെ ഒപ്പമായിരുന്നു. 3 മാസമുള്ള എന്റെ അച്ഛൻ മരിച്ചിട്ട്.
5: എങ്ങനെയായിരുന്നു അച്ഛൻ മരിച്ചത്?
3: കമ്പീന്ന് വീണിട്ട്.
5: കമ്പീന്ന് വീണിട്ടോ?
3: ലൈൻ കമ്പി ഇല്ലേ, ലൈൻ കമ്പി, ഇലക്ട്രിസിറ്റിന്റെ ലൈൻമാൻ ആയിരുന്നു എന്റെ അച്ഛൻ. ഒരു ദിവസം പോസ്റ്റിന്ന് വീണു, കൊറേ ദിവസം ആശുപത്രി കിടന്നു, ഒരിക്കൽ പോലും ബോധം തെളിഞ്ഞില്ല. അവിടെ തന്നെ കിടന്ന് മരിക്കുകയായിരുന്നു എന്റെ അച്ഛൻ. അവിടെ വെച്ചാണ് ഞാൻ ഈ സ്ത്രീ ആദ്യം കാണുന്നത്.
2: അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമയിലെ ഏറ്റവും സ്വാധീനമുള്ളതും അതേസമയം ചൂഷകയുമായ കഥാപാത്രമാണ് സുകുമാരി അവിസ്മരണീയമാക്കിയ മാളുവമ്മ. മുണ്ടും നേരിയതും ധരിച്ച് പുഞ്ചിരിയോടെ നിൽക്കുന്ന മാളുവമ്മയെ പുറത്തു കണ്ടാൽ ആർക്കും ഒരു അമ്മയോടുള്ള വാത്സല്യമേ തോന്നൂ. എന്നാൽ ആ വേഷപകർച്ചയ്ക്ക് പിന്നിൽ തികച്ചും ക്രൂരയും തന്ത്രശാലിയുമായ ഒരു സ്ത്രീയുണ്ട്. അനാഥയായ ഗൗരിക്കുട്ടിയെ സ്നേഹം നടിച്ച് കൂടെ കൂട്ടിയ ശേഷം തന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ വേണ്ടി അവളെ ക്രൂരമായി അധിക്ഷേപിക്കുന്ന മാളുവമ്മയെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്.
6: സ്നേഹമുള്ള സ്ത്രീയാ, കേട്ടിട്ടില്ലേ നീ? ചാലക്കുലി വീട്ടിലെയാ മാളുവമ്മ.
3: എന്റെ അച്ഛൻ മരിച്ചപ്പോ അവർ വീണ്ടും വന്നു. അന്നും കുറച്ച് കാശ് എന്റെ കയ്യിൽ തന്നിട്ട് പോയി. പിന്നെയും ഒരു വന്നു, പിന്നെയും പിന്നെയും 2-3 വട്ടം.
2: ഒരു നായർ തറവാട്ടിലെ അവസാന കണ്ണിയായ മാളുവമ്മയെ ദാരിദ്ര്യമാണ് ഈ തൊഴിലിലേക്ക് തള്ളിവിട്ടത്. വർഷങ്ങളോളം താൻ അനുഭവിച്ച ചൂഷണങ്ങൾ അവരുടെ മനസ്സിനെ കഠിനമാക്കുകയും വേശ്യാലയത്തിലെ മറ്റ് സ്ത്രീകളുടെ കണ്ണീരിനോട് മരവിപ്പുണ്ടാക്കുകയും ചെയ്തു. തന്റെ മകൻ ഭാസ്കര മേനോനോടും അവന്റെ മക്കളോടും ഒപ്പമുള്ളപ്പോൾ മാത്രമാണ് മാളുവമ്മ ഒരു സാധാരണ അമ്മയായി മാറുന്നത്. എന്നാൽ അതേസമയം തന്നെ ഗ്രാമത്തിലെ പ്രമാണിമാരായ പുരുഷന്മാർക്ക് മുന്നിൽ സ്വന്തം സ്വാർത്ഥതകൾക്കായി നിരന്തരം വിധേയപ്പെടേണ്ടി വരുന്ന അസഹായയായ ഒരു സ്ത്രീ കൂടിയാണ് മാളുവമ്മ.
7: എന്താ ഗൗരിക്കുട്ടി ഇവിടെ പൂവരിക്കുന്നു, ഒളിച്ചു കളിക്കുന്നു? ഞാൻ ഇന്ന് പകൽ മുഴുവൻ ഗൗരിക്കുട്ടിയുടെ ആക്ടിവിറ്റീസ് മൂവ്മെന്റ്സ് ശ്രദ്ധിക്കുകയായിരുന്നു.
8: എന്താ രണ്ടാളും കൂടി ഇവിടെ? ഗൗരിക്കുട്ടിക്ക് അറിയോ ഈ നിൽക്കുന്ന ആളിനെ? സിനിമ പിടിക്കുന്ന പ്രൊഡ്യൂസറാ വിശ്വംഭരൻ സാറ്. കേട്ടിട്ടുണ്ടോ? എന്താ സാർ ആലോചിക്കുന്നേ? ഗൗരിക്കുട്ടിയെ പടത്തിലേക്ക് എടുത്താലോ എന്നാണോ?
7: ഏയ്, ഈ കുട്ടിയുടെ കാര്യത്തിലൊക്കെ എന്താ ആലോചിക്കാനിരിക്കുന്നേ? സമ്മതമാണ് എന്നൊരൊറ്റ വാക്കിന്റെ ആവശ്യമല്ലേ ഉള്ളൂ.
8: ആർക്കെപ്പോഴാ ഭാഗ്യം വരുന്നെന്ന് എങ്ങനെ അറിയാം? നിനക്ക് ഇഷ്ടമാണോ കുട്ടി?
2: അനാഥയും പാവപ്പെട്ടവളുമായ ഗൗരിക്കുട്ടി യാദൃശികമായി പെൺവാണിഭത്തിലേക്ക് തള്ളിപ്പെടുകയാണെങ്കിൽ വേശ്യാലയത്തിലെ മറ്റു രണ്ട് സ്ത്രീകൾ കൂടുതൽ കൗതുകമുണർത്തുന്ന കഥാപാത്രങ്ങളായി മാറുകയാണുണ്ടായത്. അതിലൊരാൾ സംസാരിക്കാൻ കഴിയാത്ത പെൺകുട്ടിയാണ്. ഗോപിയോട് അടുക്കുമ്പോൾ ആദ്യത്തെ നാണവും മടിയും മാറി കുട്ടിത്തം നിറഞ്ഞ ആവേശത്തോടെയും സ്വന്തമെന്ന അവകാശബോധത്തോടെയും പെരുമാറുന്ന അവളുടെ നിഷ്കളങ്കത ഏവരുടെയും മനം കവരും. ഭർത്താവിനാൽ വഞ്ചിക്കപ്പെട്ട് സ്വന്തം കുഞ്ഞിന്റെ അതിജീവനത്തിനായി അവിടെ എത്തപ്പെട്ട ദേവകിയാണ് മറ്റൊരാൾ. തികച്ചും ആകർഷകമായ സ്വഭാവ സവിശേഷതകളുള്ള ദേവകി സക്കറിയയുടെ വ്യക്തിത്വം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾക്ക് മദ്യത്തോട് മാത്രമാണ് താല്പര്യം എന്നവൾ സക്കറിയയോട് പറയുമ്പോൾ അവളുടെ നിരീക്ഷണ പാഠവും ആ കഥാപാത്രത്തിന്റെ ആഴവുമാണ് അവിടെ വ്യക്തമാക്കുന്നത്.
9: ഇതാണ് ഏതാണ്ട് വലിയ പൊണ്ണക്കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടത്.
5: സക്രിയൊക്കെ എന്താ തോന്നുന്നത്?
7: ആ വിശ്വംഭന്റെ കാര്യം അവള് പറഞ്ഞത് കറക്റ്റാ. ആ സംഭവം ഞാൻ പറഞ്ഞതാ. ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു.
5: ആ കുട്ടി പറഞ്ഞത് മുഴുവൻ നേരാണെന്നേ. സക്രിയ അവളൊന്ന് സംസാരിച്ചു നോക്ക്, അപ്പൊ ഞാൻ ഈ പറഞ്ഞ ബോധ്യാവും.
7: എനിക്ക് ഈ വർഗത്തിന്റെ കരച്ചിലും വീച്ചിലും കാണാൻ മഹാ ഇടക്കേടാ. പിന്നെ അവള് പറഞ്ഞതിൽ കുറെ നേരുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോ എന്ത് ചെയ്യാനൊക്കും? എനിക്ക് വയ്യ, തല്ലുകൊള്ള.
2: നന്മയും തിന്മയും മാത്രമായി മനുഷ്യരെ തരം തിരിക്കാതെ അവരുടെ അതിജീവനത്തിനായുള്ള പോരാട്ടങ്ങളെയും സങ്കീർണമായ വികാരങ്ങളെയും ഇത്രമേൽ ഭംഗിയായി വരച്ചു കാട്ടിയതാണ് പത്മരാജൻ എന്ന സംവിധായകന്റെ വിജയം. ഈ കഥാപാത്രങ്ങൾ ഓരോന്നും ഇന്നും പ്രേക്ഷക മനസ്സിൽ വലിയൊരു ചോദ്യചിഹ്നമായി ബാക്കി നിൽക്കുന്നു.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തുപിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. കെവിഡിയയിലെ ഏകതാ നഗറിലായിരുന്നു പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി.
1: Shri Mammootty moves between menace and seduction with his effortless control and terrifying stillness in his eyes. This marks a career-defining turn from an acting legend at his absolute peak. A standing ovation for Shri Mammootty.
2: Shri Mammootty ne avismaraniya abhinaya pradarshan kiya is film mein.
0: ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷഹനാദ് ജലാലും പുരസ്കാരം ഏറ്റുവാങ്ങി. AR എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിച്ചു. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഹസീബ് മുഹമ്മദും മികച്ച അനിമേഷൻ സംവിധായകനായി ജോഷി ബെനഡിക്റ്റും ഭദ്രകാളി നാടകം എന്ന മലയാളം നോൺ ഫീച്ചർ ചിത്രത്തിന് ആനന്ദ് ജ്യോതിയും പുരസ്കാരം ഏറ്റുവാങ്ങി. 2024-ലെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് ഏറ്റുവാങ്ങി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സങ്കടപ്പെടുന്നവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആന്റ് ഗൈഡിന്റെ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡ് നിയമസഭയിൽ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യസ്നേഹമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിൽ സ്കൌട്ട്സ് ആന്റ് ഗൈഡ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാർ ആശുപത്രികളിലെ പഴയ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുമെന്നും പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പുതിയ നിയമനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ വിഭജനം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ. തിരുവനന്തപുരം ജഗതി ഗവൺമെന്റ് ബധിര വിദ്യാലയത്തിൽ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാചരണവും സ്കൂൾ വിക്കത്തോൺ പൂർത്തീകരണ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാഠ്യപദ്ധതിക്കൊപ്പം സാങ്കേതിക വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. കേന്ദ്ര പദ്ധതിയായ PMEGP ജീവിത വിജയം നേടി തിരുവനന്തപുരം വലിയതുറ സ്വദേശി തോമസ് ഫ്രാങ്ക്ലിൻ ആകാശവാണിയോട്.
4: ഞാനിങ്ങനെ ഈ കൊറോണയുടെ സമയത്ത് കനറ ബാങ്ക് പാറ്റൂർ ബ്രാഞ്ച് അവിടുത്തെ മാനേജർ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. ബാങ്കിന്റെ സപ്പോർട്ടോടുകൂടി എനിക്ക് സെൻട്രൽ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങുവാനും അതിനോടുകൂടെ ഒരു ഇലക്ട്രിക് ഓട്ടോ റിക്ഷ എടുക്കാനും ഒക്കെ ആയിട്ട് സാഹചര്യം ഉണ്ടായി. നിലവിൽ 4 കൊല്ലമാകുന്നു സെൻട്രൽ കിച്ചൺ തന്നെ ഇത്തിരി ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഓട്ടോ റിക്ഷ ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങിയിട്ടെണ്ണം അടുപ്പിച്ചാകുന്നു. PMEGP സ്കീമിലൂടെയാണ് ഞാൻ ഇത് അപേക്ഷിക്കുന്നത്. സത്യത്തിൽ അതൊരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു.
0: ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28-ാം ഓണ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത 66-ൽ നാളെ രാവിലെ 6 മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ക്ഷേത്രത്തിലെ കാളകെട്ട് മഹോത്സവം പ്രമാണിച്ച് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധിയാണ്. മുന്തിരിത്തോപ്പുകൾ കാണാൻ കോട്ടയംകാർ ഇനി കമ്പത്തേക്ക് വണ്ടി കയറണ്ട. കോട്ടയത്തിന്റെ മണ്ണിലും മധുരമുള്ള മുന്തിരിവള്ളികൾ വിളഞ്ഞുകഴിഞ്ഞു. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കോട്ടയം ജില്ലയിലെ പാമ്പാടി പഞ്ചായത്തിൽ ചെറുകുന്നിൽ കമ്പോഡിയൻ മുന്തിരിത്തോപ്പ് വിളവെടുപ്പിനൊരുങ്ങി. തടിപ്പറമ്പിൽ കെ ബി മനോജ് എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് ഓരോ കുലിയിലും 4 കിലോയോളം വരുന്ന മുന്തിരിപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു വർഷം മുൻപ് സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ട് 250 രൂപയ്ക്ക് വാങ്ങിയ 8 തൈകളിൽ നിന്നായിരുന്നു തുടക്കം. ആദ്യശ്രമം പരാജയപ്പെട്ടെങ്കിലും മനോജ് പിന്മാറിയില്ല. 2 സെന്റിലെ ഈ മുന്തിരി കൃഷി ഹിറ്റായതോടെ പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം.
0: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മലപ്പുറം പൂക്കോട്ടുപാടം കൊട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ ടി കെ കോളനി സ്വദേശി സജിതയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 6 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 3-ാം ദിവസത്തെ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെ എ സി ബി. വൈകിട്ട് 6:45 മുതൽ രാത്രി 12:35 വരെയായിരിക്കും നിയന്ത്രണം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ വനിതാ ടീം രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 7-ാം നമ്പർ താരം കൊതായ് നരോക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ സാത്വിക് സായ്രാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മുൻ ലോക ചാമ്പ്യന്മാരായ ഹോക്കി തകുരോ കോബയാഷി യുഗോ എന്നിവരെ പരാജയപ്പെടുത്തി. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിയും വിജയിച്ചു. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗം പ്രാഥമിക റൌണ്ടിൽ നേപ്പാളിന്റെ ചന്ദ്രബഹാദൂർ ധാപ്പയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ബോക്സർ ജാദുമണി സിംഗ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ റോഷിബിന ദേവി ഗെയിംസിലെ തന്റെ 3-ാമത്തെ മെഡൽ ഉറപ്പിച്ചു. പുരുഷന്മാരുടെ 56 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ആര്യനും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി കെ എസ് ആർ ടി സിയെ കൂടുതൽ ജനകീയമാക്കിയതായി ഗതാഗത മന്ത്രി സി പി ജോൺ. പ്രിയദർശിനി പദ്ധതിയുടെ 100-ാം ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 330 പോയിന്റ് ഇടിഞ്ഞ് 74,529-ലും നിഫ്റ്റി 85 പോയിന്റ് നഷ്ടത്തിൽ 23,329-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,040 രൂപ കുറഞ്ഞ് 1,12,440 രൂപയും ഗ്രാമിന് 14,055 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയ താരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തുപിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ബ്ലാക്ക്ബോർഡ്. ചില സിനിമകൾ നമ്മളെ ചിരിപ്പിക്കും, ചിലത് ചിന്തിപ്പിക്കും. എന്നാൽ വേറെ ചില ചിത്രങ്ങൾ കഥ പറഞ്ഞ് നമ്മളെ ആഴത്തിൽ പിടിച്ചിരുത്തുകയും ചെയ്യും. അത്തരത്തിൽ മനുഷ്യ മനസ്സിന്റെ ആരും കാണാത്ത ഏടുകളിലേക്ക് ക്യാമറ തിരിച്ചുവെച്ച ഒരു പത്മരാജൻ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ. വെൽക്കം ബാക്ക് ടു ക്ലബ് ബോട്ട് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.

0: ഈ പണ്ടാരം കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഒരാൾക്കും സ്വൈര്യം ഇല്ലണ്ടായിരുന്നു. ഇന്നിപ്പം മര്യാദക്ക് പോയി കാണേണ്ടവരെ കണ്ടു, ആളും മെരുക്കായി. അപ്പോഴും മാഷ്ടടുത്ത് ഇത്തിരി നേരം സംസാരിച്ചിരുന്നില്ലേ? ആദ്യ ഇവിടെ വന്നിട്ട് ആദ്യ ഇപ്പൊ പഠിച്ചു. അതന്നെ
1: അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന ചിത്രത്തിലെ ഓരോ കഥാപാത്രത്തെയും അവിസ്മരണീയമാക്കിയത് തികച്ചും അനുയോജ്യരായ അഭിനേതാക്കളുടെ തിരഞ്ഞെടുപ്പായിരുന്നു. കഥയുടെ മുന്നണിയിൽ നിൽക്കുന്ന സക്രിയയായി മമ്മൂട്ടിയും ഗോപിയായി നെടുമുടി വേണുവും ഹിലാലായി അശോകനും മികച്ച അഭിനയം കാഴ്ചവെച്ചു. ജോസഫ് എന്ന കഥാപാത്രത്തെ പി വി രാമചന്ദ്രൻ തികവോടെ അവതരിപ്പിച്ചപ്പോൾ കഥാഗതിക്ക് നിർണായക വഴിത്തിരിവുണ്ടാക്കുന്ന ഗൗരിക്കുട്ടിയായി ഗൗതമിയും സ്വാർത്ഥയും ശക്തിയുമായ മാളുവമ്മയായി സുകുമാരിയും ദേവികയായി ഉണ്ണിമേരിയും വേഷമിട്ടു. കഥാപാത്രങ്ങളുടെ ആഴവും സങ്കീർണതയും പൂർണ്ണമായി ഉൾക്കൊണ്ടുള്ള ഈ അഭിനേതാക്കളുടെ പ്രകടനമാണ് സിനിമയ്ക്ക് കൂടുതൽ ജീവൻ നൽകിയത്.
2: കാശ് കാണിക്കുമ്പോൾ കൈനീട്ടി വാങ്ങിയിട്ട് ഇപ്പൊ നാട്ടിലെ രണ്ട് ജാതിക്കാർ തമ്മിൽ വെട്ടും കുത്തും. ഇന്ന് അവസാനിപ്പിക്കും ഞാൻ. എന്താണെന്ന് വെച്ചാ നേരിട്ട് അങ്ങ് പറഞ്ഞോളൂ. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഒരു അവിശ്വാസമല്ലേ? നടകടി.
1: ഹിലാൽ എന്ന കഥാപാത്രത്തിലൂടെ പുരുഷാധിപത്യ സമൂഹത്തിലെ സമ്മതത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്താഗതികളെയാണ് സിനിമ തുറന്നു കാട്ടുന്നത്. ഒരു വേശ്യാലയത്തിലെ സ്ത്രീയുടെ ശരീരത്തിന്മേൽ തനിക്ക് പൂർണ്ണ അവകാശമുണ്ടെന്ന ബോധ്യത്തോടെയാണ് ഗൗരിക്കുട്ടിയെ കാണുമ്പോൾ ഹിലാൽ അവളോട് അതിക്രമത്തിന് മുതിരുന്നത്. അവളുടെ സമ്മതമില്ല എന്നതിനേക്കാൾ അവൾ ഈ രംഗത്തേക്ക് പുതിയതായി എത്തിയതാണെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അവൻ അതിൽ നിന്ന് പിന്തിരിയുന്നത്. തുടർന്ന് ഉപദ്രവിക്കാൻ മുതിർന്ന ആൾ തന്നെ പെട്ടെന്നൊരു രക്ഷകന്റെ വേഷമണിയുന്നതും ഗൗരിക്കുട്ടി വളരെ വേഗം തന്നെ അവനെ വിശ്വസിച്ചു തുടങ്ങുന്നതും സിനിമയിലെ വേറിട്ടൊരു കഥാസന്ദർഭമാണ്.
3: ഇവൻ പറഞ്ഞ ശരിയാ, അവൾ ഏതാണ്ട് ഹൗസ് അറസ്റ്റില്ല.
4: അതിനിപ്പോ ഞാൻ എന്ത് വേണോന്നാ വിളിച്ചിറക്കി കൊണ്ടുപോയി ചെലവിന് കൊടുക്കണം
3: എന്നല്ല.
4: പിന്നെ താൻ കൊടുക്കൂ.

0: ഞാൻ കൊടുക്കാം. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു. നേരെ സക്രിയ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പരിക്ക് പറ്റാതെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഈ കുട്ടിയായിരിക്കും നാളെ ഒരിക്കലും എന്റെ വീട്ടുകാരെത്തി.
1: ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള പദ്ധതി ഇടുകയാണോ മോനെ?
2: ഗൗരിക്കുട്ടിയുടെ കഥ കേൾക്കുമ്പോൾ ഈ സ്ത്രീകൾക്കെല്ലാം പറയാൻ ഇങ്ങനെയുള്ള ഓരോ സങ്കട കഥകൾ ഉണ്ടാകും എന്ന് വളരെ നിസ്സംഗതയോടെയാണ് ഗോപി അതിനെ തള്ളിക്കളയുന്നത്. ലൈംഗികത മാത്രം തേടിയെത്തിയ ഈ മൂന്ന് പുരുഷന്മാർക്ക് ഒടുവിൽ ആ സ്ത്രീകളുടെ തന്നെ സംരക്ഷകരുടെ വേഷമണിയേണ്ടി വരുന്നു എന്നതാണ് കഥയിലെ ഏറ്റവും വലിയ
3: വൈരുദ്ധ്യം.
1: ഇവളുമാരുടെയൊക്കെ നാവീന്ന് വീണ് കേക്കാൻ നടക്കണ നിങ്ങളുടെ ഒരു കാര്യം ഓർത്തിട്ട് ചിരിച്ചു പോയതാ എന്റെ നാരായണ. എന്നിട്ട് വാചകോ കേട്ടില്ലേ?
4: അവര് ടൗണിൽ നിന്ന് വന്ന കുട്ടികളാ, കുടിച്ചോണ്ട് എന്തെങ്കിലും പറയുന്നു വെച്ചാ നീ അതൊന്നും കാര്യാക്കണ്ട, വരിക.
3: ഓഹോ, അപ്പോഴതാണ് ഞാൻ ചെന്ന് പറയാം. ടൗണിൽ നിന്ന് വന്നവര് അല്ലേ, പിന്നെ താഴെ മറ്റേ സപ്പോർട്ടും.
4: നാരായണ
3: മാറി
1: എവിടെ നോക്കണാവോ.
2: സിനിമകളിൽ സാധാരണ കാണാറുള്ള അമിത മേക്കപ്പും ബഹളങ്ങളുമുള്ള സ്ഥിരം വേശ്യാ കഥാപാത്രങ്ങൾക്ക് പകരം തികച്ചും സ്വാഭാവികമായ മനുഷ്യരെയാണ് പത്മരാജൻ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വൈകാരികമായോ ആഭാസകരമായോ ഉള്ള കാഴ്ചപ്പാടുകൾക്കപ്പുറം തങ്ങളെ വിലയിരുത്തുമെന്ന ഭയമില്ലാതെ പുരുഷന്മാർ സ്വന്തം മുഖമൂടികൾ അഴിച്ചുവെക്കുന്ന ഇടങ്ങളായാണ് ഇവിടുത്തെ പെൺകുട്ടികളെ കാണിച്ചിരിക്കുന്നത്. സംസാരശേഷിയില്ലാത്ത പെൺകുട്ടിയുമായി സമയം ചെലവഴിച്ച ശേഷം എത്തുന്ന ഗോപിയെ സുഹൃത്തുക്കൾ തമാശയായി കളിയാക്കുമ്പോൾ അയാളിൽ അവളോട് തോന്നുന്ന പ്രണയവും ആർദ്രതയുമാണ് വെളിപ്പെടുന്നത്.
5: നിങ്ങൾ പോകണ്ടൊക്കെ നോക്കാം, കറിയാച്ചൻ ഇല്ലാതെ വരില്ല. കറിയാച്ചൻ നോക്കിട്ടില്ല ഞാൻ ചെല്ലേ.

ലൈംഗിക തൊഴിലാളികളുടെ ദയനീയമായ ജീവിത സാഹചര്യങ്ങളെ തികച്ചും യാഥാർത്ഥ്യബോധത്തോടെയും പച്ചയായും തുറന്നു കാട്ടുന്ന ചിത്രമാണ് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ. അതിനുമപ്പുറം വലിയ രീതിയിലുള്ള സാമൂഹിക വർഗീയ ചേരിതിരിവുകൾക്കും അധികാര തർക്കങ്ങൾക്കുമിടയിൽ ഏത് കാലത്തും സ്ത്രീകൾ വെറും ഉപകരണങ്ങളോ ബലിയാടുകളോ മാത്രമായി മാറുന്നുവെന്ന കൈപ്പേറി സത്യമാണ് പത്മരാജൻ ഈ സിനിമയിലൂടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നത്. അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലാബോഡി. മലയാള സിനിമ നമുക്ക് സമ്മാനിച്ച മനോഹരമായിട്ടുള്ള സിനിമകളുടെ കഥകളും വിശേഷങ്ങളുമായി വീണ്ടും കേൾക്കാം ക്ലാബോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജേലക്കുട്ടി സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Take a break.
1: Good evening, welcome to Take a Break with me, RJ അനോമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അട്ടിപൊളി ട്യൂസ്ഡേ ആണല്ലേ. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും തിരക്കുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കേൾക്കുമ്പോൾ ക്യൂരിയോസിറ്റി തോന്നുന്ന കുറേ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ എല്ലാവരും ഒരുപാട് നിറങ്ങൾ കാണുന്നവരും അതിൽ പലതും ഫേവറേറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നവരുമാണല്ലേ. അതിൽ ചിലർക്ക് ബ്ലാക്ക് കളറിനോട് വല്ലാത്തൊരു ഇഷ്ടമായിരിക്കും. നിങ്ങളുടെ വാർഡ്രോബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും ബ്ലാക്ക് ഡ്രസ്സുകളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അതുപോലെ തന്നെ രാത്രിയിലെ ഇരുട്ട് നമുക്ക് വല്ലാത്തൊരു പീസ്ഫുൾ ഫീലിംഗ് ആണ് തരുന്നത് എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ലോകത്തിലെ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കറുത്ത നിറമുള്ള ഒരു സാധനം എന്തായിരിക്കും എന്നുള്ളത്? നമ്മൾ സാധാരണ കാണുന്ന കറുപ്പിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു ഇരുട്ടുമുറിയിൽ നിന്നാൽ പോലും എവിടെ നിന്നെങ്കിലും ചെറിയൊരു ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇരുട്ട് മാറാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ബ്ലാക്ക് ഡ്രസ്സിൽ ഒരുപാട് ചുളിവുകളോ ഡിസൈനുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വെളിച്ചം അടിക്കുന്ന സമയത്ത് അതെല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. എന്നാൽ ഈ ലോകത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി ഡാർക്ക് ആയിട്ടുള്ള ഒന്ന് നോക്കിയാൽ നമ്മുടെ കണ്ണുകളെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രത്യേക തരം മെറ്റീരിയൽ ഉണ്ട്. തുടക്കത്തെ കേൾക്കുമ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ എന്തോ ഗിമ്മിക്ക് പോലെ തോന്നുമെങ്കിലും സംഭവം തികച്ചും സത്യമാണ് കേട്ടോ. വാൻഡോ ബ്ലാക്ക് എന്നാണ് ഈ ഒരു അത്ഭുത പദാർത്ഥത്തിന്റെ പേര്. ഭൂമിയിലെ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള വസ്തു എന്നാണ് ഇതിനെ സയന്റിസ്റ്റുകളൊക്കെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അടിക്കുന്ന ലൈറ്റിന്റെ 99.96% ഇതങ്ങോട്ട് വലിച്ചെടുക്കും. അതായത് ഇതിൽ തട്ടി പ്രതിഫലിക്കാനായിട്ട് അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണുകളിലേക്ക് വരാനായിട്ട് ഒട്ടും വെളിച്ചം ബാക്കി കാണില്ല എന്ന് തന്നെ പറയാം. നമ്മൾ സാധാരണയായിട്ട് ഒരു വസ്തുവിനെ കാണുന്നത് അതിൽ തട്ടി വെളിച്ചം നമ്മുടെ കണ്ണുകളിലേക്ക് തിരികെ വരുന്ന സമയത്താണല്ലോ. എന്നാൽ ഈ വാൻഡോ ബ്ലാക്കിൽ തട്ടുന്ന വെളിച്ചം അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു സാധനം ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാറില്ല. പകരം എങ്ങോട്ടും അവസാനമില്ലാത്ത ഒരു വലിയ ഇരുണ്ട ഗർത്തത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളിലേക്ക് നോക്കുന്നത് പോലെയാണ് നമുക്ക് ശരിക്കും തോന്നുക കേട്ടോ. ഇതൊന്ന് സങ്കല്പിച്ചു നോക്കാനായിട്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ സാധാരണ അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്ത് നന്നായിട്ട് ചുരുട്ടി ഒരു ബോള് പോലെ ആക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അതിൽ മുഴുവൻ ചുളിവുകളും കുഴികളും ഒക്കെ ഉണ്ടാകുമല്ലോ. ഇനി ഈ വാൻഡോ ബ്ലാക്ക് ഉപയോഗിച്ച് ഈ അലുമിനിയം ബോളിനെ ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിലേക്ക് എത്ര സൂക്ഷിച്ചു നോക്കിയാലും ആ ചുളിവുകളോ അല്ലെങ്കിൽ കുഴികളോ ഒന്നും നമ്മുടെ കണ്ണുകൾക്ക് കാണാനായിട്ട് കഴിയില്ല. വെറും പരന്ന ഒരു കറുത്ത വട്ടം മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ ബ്രെയിന് പോലും പെട്ടെന്ന് പ്രോസസ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു കറുപ്പാണ് ഇതിൻ്റെത്. ഇത് വെറും ഒരു പെയിന്റ് പോലെയല്ല വർക്ക് ചെയ്യുന്നത്, മറിച്ച് കാർബൺ നാനോ ട്യൂബുകൾ എന്നറിയപ്പെടുന്ന വളരെ ചെറിയ സ്ട്രക്ചറുകൾ ഉപയോഗിച്ചാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു കാടിനുള്ളിൽ ലൈറ്റ് പോയിട്ട് വഴിതെറ്റി കുടുങ്ങുന്നത് പോലെയാണ് ഈ ട്യൂബുകൾക്കിടയിൽ വെളിച്ചം ട്രാപ്പ് ചെയ്യപ്പെടുന്നത്. ശരിക്കും സയൻസ് കണ്ടുപിടിക്കുന്ന പല അറിവുകളും നമ്മളെ ശരിക്കും സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കേട്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ടേക്ക് എ ബ്രേക്കിലൂടെ കേൾക്കാനായിട്ടുണ്ട്, അറിയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: Cheta, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

ടേക്ക് എ ബ്രേക്ക്. നമ്മുടെയൊക്കെ മെമ്മറി അല്ലെങ്കിൽ ഓർമ്മ ശക്തി എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ചിലപ്പോ വർഷങ്ങൾക്ക് മുൻപ് നടന്ന വളരെ ചെറിയ കാര്യങ്ങൾ വരെ നമ്മുടെ മനസ്സിലുള്ള ഒരു സിനിമ കാണുന്നത് പോലെ വളരെ ക്ലിയർ ആയിട്ടുണ്ടാകും. നമ്മൾ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ പഴയ ചില കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കുന്നത് പതിവായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അന്നങ്ങനെയല്ല നടന്നത്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് വാദിക്കാറുണ്ട്. നമ്മുടെ ബ്രെയിൻ എല്ലാം കറക്റ്റ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊരു വിശ്വാസമാണ് അതിന്റെ കാരണം. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന ഈ ഓർമ്മകളെ കംപ്ലീറ്റ് ആയിട്ടും ഫേക്ക് ആണ് എന്നറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് പറയാം അയാൾക്ക് എന്തെങ്കിലും ഓർമ്മ പിശകാണെന്നുള്ളത്. പക്ഷേ ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം നടന്നതായിട്ട് ഒരേപോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിരിക്കും വിളിക്കുക? കേൾക്കുമ്പോൾ ഇതൊരു അന്ധവിശ്വാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും മാജിക് ആണെന്നോ ഒക്കെ തോന്നാം. എന്നാൽ സൈക്കോളജിയിലെ ഇതിനെ മണ്ടേല എഫക്ട് എന്നാണ് വിളിക്കുന്നത്. ഈ പേര് വരാൻ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. സൗത്ത് ആഫ്രിക്കൻ ലീഡർ ആയിരുന്ന നെൽസൺ മണ്ടേലയെ കുറിച്ച് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ആളാണ്. 1980s അദ്ദേഹം ജയിലിൽ കിടന്ന് മരിച്ചുപോയി എന്നാണ് ലോകത്തുള്ള ഒരുപാട് ആളുകൾ അന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. വെറുതെ വിശ്വസിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ മരണ വാർത്ത ടിവിയിൽ കണ്ടതായിട്ടും പത്രങ്ങളിൽ വായിച്ചതായിട്ടും എന്ത് നേരം പറയുന്നു, അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ അഥവാ ശവസംസ്കാര ചടങ്ങുകൾ വരെ ലൈവായിട്ട് കണ്ടു എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വാദിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥ സത്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വന്ന് മരിച്ചിരുന്നില്ല. പിന്നീട് ജയിൽ മോചിതനാവുകയും സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആവുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം വളരെ കാലങ്ങൾ കഴിഞ്ഞ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2013 അദ്ദേഹം മരിക്കുന്നത്. അപ്പോഴാണ് ഈ പഴയ ഓർമ്മകളെ വെച്ച് ജീവിച്ച ഒരുപാട് പേര് ശരിക്കും പറഞ്ഞാൽ ഞെട്ടുന്നത് കേട്ടോ. എങ്ങനെയാണ് ലോകത്തിന്റെ പല ഭാഗത്തുള്ള ഇത്രയും അധികം ആളുകൾക്ക് ഒരേപോലെ ഇങ്ങനൊരു ഫേക്ക് മെമ്മറി ഉണ്ടായത് എന്ന് ഇന്നും സയൻസിനെ പോലും കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ബ്രെയിൻ നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു ചെറിയ ട്രിക്കാണോ ഇത്? അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത എന്തെങ്കിലും പാരലൽ യൂണിവേഴ്സിലെ ഓർമ്മകൾ ഇങ്ങോട്ട് വന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തിയറികൾ ഇതിന് പിന്നിലുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ കൂട്ടമായിട്ടുള്ള വ്യാജ ഓർമ്മകളെ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് പറയാം. ഇനിയിപ്പോ നിങ്ങളുടെ സ്വന്തം ഓർമ്മകളെ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോ നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഇതുപോലെ ബ്രെയിൻ ഉണ്ടാക്കിയെടുക്കുന്ന ഫേക്ക് മെമ്മറീസ് ആയിരിക്കും അല്ലെ. ചെക്ക് ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് RJ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

என்ன செஞ்சு காலு.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മൾ മനുഷ്യർ എന്ത് കാര്യത്തിനും ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് അല്ലെ? പ്രത്യേകിച്ച് കാലാവസ്ഥാ മാറ്റങ്ങളോ ഭൂകമ്പമോ ഒക്കെ വരുന്ന സമയത്ത് അത് മുൻകൂട്ടി അറിയാനായിട്ട് നമുക്ക് വലിയ റഡാറുകളും അഡ്വാൻസ് ആയിട്ടുള്ള സാറ്റലൈറ്റുകളും ഒക്കെ ഉണ്ട്. പക്ഷെ കോടിക്കണക്കിന് വില വരുന്ന ഈ വലിയ മെഷീനുകൾക്ക് പോലും പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റാത്ത ചില സിഗ്നലുകൾ നമുക്ക് ചുറ്റുമുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും നിഷ്പ്രയാസം മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ചിലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിലെ പെറ്റ്സ് മഴയോ കാറ്റോ ഒക്കെ വരുന്നതിന് മുൻപായിട്ട് വല്ലാതെ റെസ്റ്റ്ലെസ് ആകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു കാര്യത്തെ സയൻസ് ലോകം വിളിക്കുന്നത് മൃഗങ്ങളുടെ സിക്സ്ത് സെൻസ് അഥവാ ആറാം ഇന്ദ്രിയം എന്നാണ്. എത്ര വലിയ ഭൂകമ്പമാണെങ്കിലും അല്ലെങ്കിൽ സുനാമി ആണെങ്കിലും അത് സംഭവിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ മിണ്ടാപ്രാണികൾക്ക് എന്തോ ഒരു ആപത്ത് വരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ 2004 വലിയൊരു സുനാമി വന്ന ആ ഒരു ഭയാനകമായിട്ടുള്ള സമയം. അന്ന് വലിയ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ തീരദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആനിമൽസ് പ്രത്യേകിച്ച് ആനകളും നായ്ക്കളും ഒക്കെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഓടിപ്പോയതായിട്ട് വാർത്തകൾ ഉണ്ടായിരുന്നു. കൂടുകളിലെ കിടക്കുന്ന ആനിമൽസ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് വല്ലാതെ ബഹളം വെക്കുകയും പക്ഷികൾ കൂട്ടത്തോടെ ആകാശത്തേക്ക് പറന്നു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മനുഷ്യര് കടൽ ഉൾവലിയുന്നത് കണ്ട് എന്താണെന്നറിയാതെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ആനിമൽസ് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നേരത്തെ തന്നെ ഓടിക്കൊണ്ടിരുന്നത്. ശരിക്കും എങ്ങനെയാണ് ഇവർക്ക് മാത്രം ഈ ഒരു സൂപ്പർ പവർ കിട്ടിയത് എന്ന് ഇന്നും സയന്റിസ്റ്റുകളെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചില സയന്റിസ്റ്റുകൾ പറയുന്നത് ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന വളരെ നേരിയ വൈബ്രേഷൻസ്, അതായത് മനുഷ്യർക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്ത അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള സിഗ്നലുകളും ഇവരുടെ കാലുകളിലൂടെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭൂകമ്പത്തിന് മുൻപുണ്ടാകുന്ന ചില മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസങ്ങളും മനുഷ്യരുടെ ചെവികൾക്ക് കേൾക്കാൻ പറ്റാത്ത ഇൻഫ്രാ സൗണ്ട് തരംഗങ്ങളും ഒക്കെ ഇവരുടെ ബ്രെയിൻ വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഒരു വലിയ നാച്ചുറൽ ഡിസാസ്റ്റർ വരുന്നതിന് മുൻപ് പ്രകൃതിയിൽ ഉണ്ടാകുന്ന വളരെ ചെറിയ മാറ്റങ്ങൾ പോലും അവരുടെ ഒരു ഇൻബിൽറ്റ് സെൻസറുകൾ വെച്ചിട്ട് അവർ ഡീകോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ എന്തുമാത്രം അഡ്വാൻസ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും പ്രകൃതിയുടെ ഒരു അത്ഭുത സിസ്റ്റത്തിന് മുന്നിൽ നമ്മൾ മനുഷ്യരൊന്നുമല്ല എന്ന് നമുക്ക് സത്യത്തിൽ തോന്നിപ്പോകും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകം എത്രത്തോളം മിസ്റ്റീരിയസ് ആണെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്കിൽ

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെയൊക്കെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ നോക്കിയിട്ടാണല്ലോ അല്ലെ. ലോകത്തിന്റെ ഏത് കോണിലുള്ള ആളുകളുമായിട്ടും ഒരു ചെറിയ സെക്കൻഡ് കൊണ്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്തിനേറെ പറയുന്നു, സ്പേസിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ ടൂറിസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഗൂഗിൾ അടുത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂമിയിലെ ഏത് വലിയ കാടും മലയും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇതൊക്കെ കാണുമ്പോൾ ഈ ലോകത്ത് നമ്മൾ മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റാത്തതായിട്ട് ഇനി ഒന്നുമില്ല എന്ന് നമ്മൾ പലപ്പോഴും അഹങ്കരിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാണ്, ഈ ലോകത്ത് യാതൊരുവിധ മോഡേൺ ടെക്നോളജിയും എത്തിപ്പെടാത്ത, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഒരു തീപ്പെട്ടി പോലും എന്താണെന്നറിയാത്ത ഒരു കൂട്ടം മനുഷ്യര് ഇന്നും

ീപിക്കുന്നുണ്ട് എന്നുള്ളത്. കേൾക്കുമ്പോൾ ഒരു പക്ഷെ വല്ല ഹോളിവുഡ് അഡ്വഞ്ചർ മൂവിയിലെ കഥ പോലെ തോന്നാമല്ലേ. എന്നാൽ ഞാൻ ഈ പറയുന്നത് 100% സത്യമാണ് കേട്ടോ. ഒരു സ്മാർട്ട് ഫോണോ ഇന്റർനെറ്റോ ഇല്ലാത്ത നമുക്കൊരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഈ ഒരു സമയത്ത് പുറം ലോകവുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത കംപ്ലീറ്റ് ആയിട്ടും ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അത് ആഫ്രിക്കൻ കാടുകളിൽ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം ഇന്ത്യയിലെ തന്നെയാണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ നോർത്ത് സെന്റിനെന്റൽ എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപിലാണ് ഇവര് താമസിക്കുന്നത് കേട്ടോ. ഈ ദ്വീപിലേക്ക് പുറത്തു നിന്നുള്ള ഒരാൾക്കും പ്രവേശനം ഇല്ല എന്ന് മാത്രമല്ല, അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നവരെ കാത്തിരിക്കുന്നത് വളരെ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ഒരു ചെറിയ ദ്വീപില് മാത്രമായിട്ട് ഒതുങ്ങി ജീവിക്കുന്ന ഇവരെ സെന്റിനലീസ് എന്നാണ് പുറം ലോകം വിളിക്കുന്നത്. ചുറ്റും പവിട പുറ്റുകളാൽ ചുറ്റപ്പെട്ട വളരെ തിക്കായിട്ടുള്ള കാടുകൾ നിറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള ദ്വീപാണ് ഇത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷയും സംസ്കാരവും ഒക്കെ ഉണ്ട്. പക്ഷേ അതെന്താണെന്ന് ഇന്ന് വരെ ഒരു സയന്റിസ്റ്റിനോ ഗവേഷകനോ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ ദ്വീപിന്റെ പരിസരത്തേക്ക് ഏതെങ്കിലും ബോട്ട് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ചെല്ലുന്നത് കണ്ടാൽ തന്നെ അവർ ആക്രമിക്കാനായിട്ട് തുടങ്ങും. നമ്മളൊക്കെ അതിഥികളെ വളരെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുമ്പോൾ അവർ പുറത്തു നിന്നുള്ളവരെ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. അങ്ങോട്ട് ആരെങ്കിലും അടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അമ്പുകളും കുന്തങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും അവർ നമ്മളെ നേരിടാനായിട്ട് വരുന്നത് കേട്ടോ. കാട്ടിൽ നിന്ന് വേട്ടയാടിയും കടലിൽ നിന്ന് മീൻ പിടിച്ചും ഒക്കെയാണ് അവർ ഇന്നും ജീവിക്കുന്നത്. നമ്മളിന്ന് കാണുന്ന മോഡേൺ സൊസൈറ്റിയിലെ ഒരു കാര്യവും അവിടെ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്കത് ആവശ്യമില്ല എന്ന് അവരുടെ ഓരോ പ്രവൃത്തികളിലൂടെയും അവർ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ഈ ദ്വീപിലേക്ക് ചെന്നുപെട്ട പലർക്കും സ്വന്തം ജീവിതം വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം എന്ന് പറയുന്നത് കേട്ടോ. ആകാശത്തൂടെ പോകുന്ന ഹെലികോപ്റ്ററുകളെ വലിയ പക്ഷികളായിട്ടോ അല്ലെങ്കിൽ എന്തോ ഭീകര ജീവികളായിട്ടോ ഒക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും കാണുന്നത്. 2004 വലിയ സുനാമി വന്ന സമയത്ത് ഈ ദ്വീപിലുള്ള മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഹെലികോപ്റ്ററിന്റെ നേരെ പോലും അവരമ്പെയ്യുകയാണ് ചെയ്തത്. ഈ പുറം ലോകം അവർക്ക് എത്രത്തോളം വെറുപ്പാണ് എന്നുള്ളത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒന്നാണ്. ഇവരുടെ ഈ ഒരു സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ആ ദ്വീപിന്റെ ചുറ്റുമുള്ള ഒരു പ്രത്യേക പരിധിയിലേക്ക് പോകുന്നതിൽ നിന്നും എല്ലാവരെയും വിലക്കിയിട്ടുണ്ട്. അതിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള എന്തെങ്കിലും ചെറിയ വൈറസോ ബാക്ടീരിയോ അവർക്ക് പകർന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരുടെ ആ ഒരു വംശം തന്നെ ഇല്ലാതായിട്ട് പോയേക്കാം. ബിക്കോസ് നമ്മുടെ ബോഡിയിലുള്ളതുപോലെ അഡ്വാൻസ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി പവർ ഒന്നും അവർക്കുണ്ടായിരിക്കില്ല. അവർ ഇതുവരെ അത്തരം അസുഖങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ലല്ലോ. ഇത്രയൊക്കെ ടെക്നോളജി വളർന്നു എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും നമ്മൾ ജീവിക്കുന്ന ഇതേ ഭൂമിയിൽ നമ്മൾ ശ്വസിക്കുന്ന ഇതേ കാറ്റ് ശ്വസിച്ചു. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് പിന്നിലെ പഴയ സ്റ്റോൺ ഏജിൽ അല്ലെങ്കിൽ ശിലായുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് എന്നുള്ളതും നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഇന്റർനെറ്റ് റേഞ്ച് ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ വലിയ സങ്കടമാണ്, ഡിപ്രഷനാണ്. പക്ഷെ അവർക്ക് ഈ ലോകത്ത് ബാക്കി മനുഷ്യരുണ്ടെന്നോ വലിയ രാജ്യങ്ങളുണ്ടെന്നോ ഒന്നും അറിയാൻ പോലുള്ള ആഗ്രഹമില്ല. അവരുടേതായിട്ടുള്ള ആ ചെറിയ പച്ചപ്പുള്ള ലോകത്ത് അവർ ശരിക്കും പറഞ്ഞാൽ ഹാപ്പിയാണ്. എന്തായാലും നമ്മുടെ ഈ ഭൂമി നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ മിസ്റ്റീരിയസ് ആണെന്ന് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും അല്ലെ. ടെക്നോളജി ഇത്രയും അധികം വളർന്നിട്ടും മനുഷ്യർ ഇന്നും എക്സ്പ്ലോർ ചെയ്യാത്ത എത്രയോ ഇടങ്ങൾ ഈ ഭൂമിയിൽ ബാക്കിയുണ്ട് അല്ലെ. അപ്പോ ഇതുപോലുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ടേക്ക് എ ബ്രേക്കിലൂടെ കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഒരു ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററിലോ ഇരുന്നിട്ട് താഴെ വിശാലമായിട്ടുള്ള ഒരു മരുഭൂമിയിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഭീമാകാരനായിട്ടുള്ള ഒരു എട്ടുകാലിയുടെയോ അല്ലെങ്കിൽ ഒരു കുരങ്ങിന്റെയോ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒന്ന് ഞെട്ടു അല്ലെ. ഇത് വെറും ഒരു ഇമാജിനേഷൻ അല്ല കേട്ടോ, ലോകത്ത് ശരിക്കും അങ്ങനൊരു സ്ഥലമുണ്ട്. സൗത്ത് അമേരിക്കയിലെ പെറു എന്ന രാജ്യത്തുള്ള നാസ്ക മരുഭൂമിയിലാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഈ കാഴ്ചയുള്ളത് കേട്ടോ. നമ്മൾ താഴെ ഗ്രൗണ്ടിലൂടെ നടക്കുമ്പോൾ അവിടെ വെറും കുറച്ച് വരകളും കുഴികളും മാത്രമേ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ആയിരക്കണക്കിനടി മുകളിലേക്ക് പോയി നോക്കുമ്പോൾ മാത്രമാണ് ഈ ലൈൻസ് എല്ലാം കൂടി ചേർന്ന് വളരെ മനോഹരമായിട്ടുള്ള എന്നാൽ കിലോമീറ്ററോളം വലുപ്പമുള്ള വലിയ ചിത്രങ്ങളായിട്ട് മാറുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ വരച്ചതാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വിശ്വസിക്കാനായിട്ട് സാധിക്കും. ബിക്കോസ് ഇന്നത്തെ കാലത്ത് ലേസർ ടെക്നോളജിയും അഡ്വാൻസ് ആയിട്ടുള്ള ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ച് എത്ര വലിയ ഡിസൈനുകൾ ഉണ്ടാക്കാനായിട്ടും വളരെ ഈസിയാണ്. എന്നാൽ നാസ്ക ലൈൻസ് എന്ന് വിളിക്കുന്ന ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് 2000-ലധികം വർഷങ്ങൾക്ക് മുൻപാണ് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അന്ന് ആകാശത്ത് പറക്കാനായിട്ട് ഫ്ലൈറ്റുകളില്ല, മുകളിൽ നിന്നുള്ള വ്യൂ നോക്കാനായിട്ട് ഡ്രോണുകളില്ല, കൃത്യമായിട്ട് അളന്ന് വരയ്ക്കാനായിട്ട് യാതൊരു ടെക്നോളജിയും ഇല്ല. എന്നിട്ടും ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഇല്ലാതെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ ചിത്രങ്ങൾ അവർ എങ്ങനെ വരച്ചു എന്നത് ഇന്നും സയന്റിസ്റ്റിനെ പോലും കുഴപ്പിക്കുന്ന ഒരു വലിയ മിസ്റ്ററി തന്നെയാണ് കേട്ടോ. ഈ മരുഭൂമിയിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് രൂപങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഒരു വലിയ ഹമ്മിംഗ് ബേർഡ്, എട്ടുകാലി, കുരങ്ങൻ, പിന്നെ കുറച്ച് ജോമെട്രിക് ഷേപ്പുകൾ എന്നിവയൊക്കെ വളരെ കൃത്യതയോടെയാണ് അവിടെ കൊത്തി വെച്ചിട്ടുള്ളത്. നിലത്ത് നിന്നുകൊണ്ട് ഇത് വരയ്ക്കുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകില്ല അവരെന്താണ് ഈ വരച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. മരുഭൂമിയിലെ മുകളിലത്തെ ഇരുണ്ട കല്ലുകൾ മാറ്റി താഴെയുള്ള ഇളം നിറത്തിലുള്ള മണ്ണ് പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. മഴ ഒട്ടുമില്ലാത്ത, കാറ്റധികം വീശാത്ത ഒരു ഡ്രൈ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ചിത്രങ്ങൾ ഒന്നും ഫെയ്ഡായിട്ട് പോകാതെ ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനി എന്തിനു വേണ്ടി വരച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഇല്ല എന്നുള്ളതാണ് സത്യം. ചില ആൾക്കാർ പറയുന്നത് ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നപ്പോൾ അവർക്കിറങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ലാൻഡിംഗ് സ്ട്രിപ്പുകളാണ് ഇതെന്നാണ്. മറ്റു ചില ആൾക്കാർ പറയുന്നത് അവർ ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട്, അതായത് ആകാശത്തിരിക്കുന്ന ദൈവങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് വരച്ചത് എന്നുള്ളതാണ്. വേറെ ചില സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത് അത് വെള്ളം കിട്ടാൻ വേണ്ടിയുള്ള എന്തോ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് വരച്ചത് എന്നുള്ളതാണ്. റീസൺ എന്ത് തന്നെ ആയാലും പഴയ കാലത്തെ മനുഷ്യരുടെ ബുദ്ധിയും സ്കില്ലും എത്രത്തോളം വലുതായിരുന്നു എന്ന് ഈ നാസ്ക ലൈൻസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു ഗാഡ്ജറ്റും ഇല്ലാത്ത ആ കാലത്ത് ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് അവരിത് ചെയ്തുവല്ലോ എന്ന് ഓർക്കുമ്പോൾ ശരിക്കും അതൊരു അവിശ്വസനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള ഒരുപാട് റിസർച്ചേഴ്സ് ഇതിന് പിന്നാലെ അല്ലെങ്കിൽ ഇതിന് പിന്നിലെ സീക്രട്ട് കണ്ടെത്താനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഈ രഹസ്യത്തിന്റെ ചുരുളഴിയുമായിരിക്കും. അതുവരെ ഈ നാസ്ക ലൈൻസ് ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു അൺസോൾവ്ഡ് മിസ്റ്ററി ആയിട്ട് തന്നെ തുടരുകയാണ്. അപ്പോ ഈ ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം കേട്ടപ്പോ നിങ്ങളുടെ മനസ്സിലും കുറച്ച് ക്യൂരിയോസിറ്റി തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലെ. എന്തായാലും ഇതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ കുറച്ച് സമയം തരാം. ആ സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാം. ബ്രേക്കിൽ കൂടെയുള്ളത് ആർ ജെ അനോമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
0: Ini ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിൻ്റെ കഥകളാണ്, സൗഹൃദത്തിൻ്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാകന്തി. നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: കടൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണല്ലേ. എന്നാൽ ഈ കടലിന്റെ ഉള്ളിൽ നമ്മൾ മനുഷ്യർക്ക് ഇന്നും സോൾവ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു മിസ്റ്ററിയെ കുറിച്ചാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് RJ അനോമിക. വർഷം 1872 ഡിസംബർ മാസം അറ്റ്ലാന്റിക് ഓഷനിലൂടെ ഡേ ഗ്രേഷ്യ എന്നൊരു കപ്പൽ അവരുടെ യാത്ര തുടരുകയാണ്. പെട്ടെന്നാണ് അവർ ദൂരെ ഒരു മറ്റൊരു കപ്പൽ ഇങ്ങനെ ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്നത് കാണുന്നത് കേട്ടോ. ആദ്യം അവർ കരുതിയത് ആ കപ്പലിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചതായിരിക്കും എന്നതാണ്. പക്ഷേ അവരുടെ കപ്പൽ കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുപോയി നോക്കി. മേരി സ്റ്റെല്ലസ്റ്റ് എന്നായിരുന്നു ആ കപ്പലിന്റെ പേര്. അവർ ആ കപ്പലിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. പക്ഷെ യാതൊരു റെസ്പോൺസും അവിടെ നിന്നുണ്ടായില്ല. അവസാനം കുറച്ച് നാവികര് ഒരു ചെറിയ ബോട്ടിൽ ആ മേരി സ്റ്റെല്ലസ്റ്റിന്റെ അടുത്തേക്ക് പോയി. അതിൽ കയറി നോക്കിയപ്പോ ശരിക്കും അവരൊന്ന് ഞെട്ടി കേട്ടോ. കാരണം ആ കപ്പലിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഒരു മനുഷ്യര് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ്. കപ്പലിന്റെ ക്യാപ്റ്റൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, ഒരു ചെറിയ കുട്ടി, പിന്നെ കുറച്ച് ക്രൂ മെമ്പേഴ്സ് എന്നിവർ ആ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് റെക്കോർഡുകൾ പറയുന്നത്. എന്നാൽ അവരെല്ലാവരും എങ്ങോട്ടോ കംപ്ലീറ്റ് ആയിട്ടും ഡിസപ്പിയർ ആയി. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പലില് യാതൊരുവിധ അറ്റാക്കിന്റെയോ അല്ലെങ്കിൽ ഒരു ഫൈറ്റിന്റെയോ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. പൈറേറ്റസ് അഥവാ കടൽ കൊള്ളക്കാർ ആക്രമിച്ചതാണെന്ന് കരുതാനായിട്ട് കഴിയില്ല. ബിക്കോസ് കപ്പലിൽ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളും യാത്രക്കാരുടെ പണവും സ്വർണവും ഒക്കെ യാതൊരു കുഴപ്പവും ഇല്ലാതെ സേഫ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, കപ്പലിലെ ഡൈനിങ് ടേബിളിൽ അവർ കഴിക്കാനായിട്ട് എടുത്തു വെച്ച ഭക്ഷണം പോലും ഒരു കേടുകൂടാതെ പ്ലേറ്റുകളിൽ ഇരിപ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കപ്പലിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുടിവെള്ളവും 6 മാസത്തേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും എല്ലാം അവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവർ എവിടേക്കാണോ പോയത്, ആ കപ്പലിലെ ലൈഫ് ബോട്ട് മാത്രം അവിടെ മിസ്സിംഗ് ആയിരുന്നു. ഒരു പ്രശ്നവും ഇല്ലാത്ത വളരെ സേഫ് ആയിട്ടുള്ള ഒരു കപ്പൽ ഉപേക്ഷിച്ച് അവർ എന്തിനാണ് ഒരു ചെറിയ ലൈഫ് ബോട്ടിൽ ആ വലിയ സമുദ്രത്തിലേക്ക് പോയത് എന്നത് ഇന്നും ഒരു ഉത്തരം കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണ്. കപ്പലിൽ കൊണ്ടുപോയിരുന്ന കാർഗോ, അതായത് ചില സാധനങ്ങൾ, പൊട്ടിത്തെറിക്കും എന്ന് പേടിച്ചിട്ട് അവർ കപ്പലിൽ നിന്നും പെട്ടെന്ന് മാറിയതാണെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. വേറെ ചില ആൾക്കാർ പറയുന്നത് കടലിലെ എന്തെങ്കിലും വലിയ ജീവികളെ അവരെ ആക്രമിച്ചതാകാം എന്നുള്ളതാണ്. എന്നാൽ ഇതിനൊന്നും ഒരു വ്യക്തമായിട്ടുള്ള തെളിവ് ഇതുവരെ കിട്ടിയിട്ടില്ല. യാതൊരു പരിക്കുമില്ലാതെ ഒരു കപ്പൽ അവിടെ ബാക്കിയാവുകയും അതിലെ മനുഷ്യര് മാത്രം എങ്ങോട്ടോ മാഞ്ഞു പോവുകയും ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലേ. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും സമുദ്ര യാത്രകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു അൺസോൾവ്ഡ് മിസ്റ്ററി ആയിട്ട് മേരി സ്റ്റെല്ലസ്റ്റ് എന്ന ഈ ആളില്ല കപ്പൽ ഇന്നും നിലനിൽക്കുകയാണ്. സത്യത്തിൽ ഈ ലോകത്ത് നമ്മൾ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ. ഇതുപോലെ കേൾക്കുമ്പോൾ നമുക്ക് ക്യൂരിയോസിറ്റി തോന്നുന്ന ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ടേക്ക് എ ബ്രേക്കിലൂടെ കേൾക്കാനായിട്ടുണ്ട്, അറിയാനായിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മളൊക്കെ ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആകുന്ന സമയം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ട്രിപ്പിന് വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയമായിരിക്കും അല്ലെ. ലാപ്ടോപ്പിലോ മൊബൈലിലോ ഒക്കെ നോക്കിയിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ പേര്, യാത്ര ചെയ്യുന്ന ഡേറ്റ്, ട്രെയിൻ നമ്പർ, പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിൻഡോ സീറ്റ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് പലതവണ നോക്കി കൺഫേം ചെയ്യാറുണ്ട്. എന്നാൽ ഇത്രയൊക്കെ ശ്രദ്ധിക്കുന്ന നമ്മൾ പലപ്പോഴും ഒട്ടും മൈൻഡ് ചെയ്യാത്ത പോകുന്ന ഒരു ചെറിയ കാര്യമുണ്ട്. അതാണ് നമ്മൾ എൻട്രി ചെയ്യുന്ന നമ്മുടെ പ്രായം അഥവാ ഏജ്. ചിലപ്പോൾ നമ്മൾ ടിക്കറ്റിൽ കൊടുത്ത പ്രായവും നമ്മുടെ ഒറിജിനൽ ഐ ഡി പ്രൂഫിലെ പ്രായവും തമ്മിൽ മാച്ച് ആയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചെറിയ ഒരു മിസ്റ്റേക്ക് കാരണം നമ്മുടെ യാത്രക്കിടയിൽ വല്ല പ്രശ്നവും ഉണ്ടാകുമോ, അല്ലെങ്കിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട് വരുന്ന ടി നമ്മളിൽ നിന്ന് ഫൈൻ ഈടാക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം സാധാരണയായിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ യാത്രക്കാരന്റെ ഡീറ്റെയിൽസും ഐ ഡി കാർഡും തമ്മിൽ കമ്പയർ ചെയ്ത് ചെക്ക് ചെയ്യാനായിട്ട് റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രായം കൃത്യമായിട്ട് തന്നെ നൽകാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി അഥവാ പ്രായം തെറ്റിയാൽ തന്നെ എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കില്ല ഫൈൻ അടയ്ക്കേണ്ടി വരുന്നത്. യാത്രക്കിടയിൽ ടി വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം വന്നത് എന്ന് ചോദിച്ചറിയാനായിട്ടും അത് മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് ഐ ഡി പ്രൂഫ് കാണിച്ചു ബോധ്യപ്പെടുത്താനായിട്ടും നമുക്ക് സാധിക്കും. എന്നാൽ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു വാർത്ത കേട്ടാൽ നമ്മൾ ശരിക്കും ഒന്ന് ഞെട്ടും. ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് 24 വയസ്സ് എന്ന് കൊടുക്കുന്നതിന് പകരം അബദ്ധത്തിൽ 1 വയസ്സ് എന്ന് ടൈപ്പ് ചെയ്ത് പോയിട്ടുള്ള ഒരു യാത്രക്കാരന് കിട്ടിയ പണിയാണ് ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ടിക്കറ്റിലെ പ്രായം തെറ്റിയെങ്കിലും തന്റെ കയ്യിലെ ഒറിജിനൽ ഐ ഡി പ്രൂഫ് ഉണ്ടായിരുന്നുവെന്നും അതുപോലെ തന്നെ ടിക്കറ്റ് ക്യാഷിൽ യാതൊരുവിധ കൺസെഷനും താൻ വാങ്ങിയിട്ടില്ല എന്നും ആ യാത്രക്കാരൻ പറയുന്നുണ്ട്. പക്ഷേ ടിക്കറ്റ് ചെക്കിങ്ങിനിടയിൽ ടി ഇത് ട്രാവൽഡ് വിതൌട്ട് എ ടിക്കറ്റ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 7,035 രൂപയാണ് അദ്ദേഹത്തിൽ നിന്നും ഫൈൻ ആയിട്ട് ഈടാക്കിയിട്ടുണ്ടായിരുന്നത്. അതോടെ ആ യാത്രയ്ക്ക് മാത്രം അദ്ദേഹത്തിന് ചെലവായത് ശരിക്കും പറഞ്ഞാൽ 10,624 രൂപയ്ക്ക് മുകളിലാണ്. ശരിയായിട്ടുള്ള പ്രായം തെളിയിക്കുന്ന ഐ ഡി കാർഡ് കയ്യിൽ ഉണ്ടായിരുന്നിട്ടും എന്തിനാണ് ഇത്രയും വലിയ ഈ എമൗണ്ട് ഫൈൻ ആയിട്ട് വാങ്ങിയത് എന്നാണ് ആ യാത്രക്കാരൻ ചോദിക്കുന്നത്. എന്നാൽ ഈ ഒരു സംഭവം കേട്ട് എല്ലാവർക്കും ഇതേപോലെ വലിയ ഫൈൻ കിട്ടുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. ബിക്കോസ് ഓരോ കേസിന്റെയും സിറ്റുവേഷനും റെയിൽവേയുടെ നിയമങ്ങളും അനുസരിച്ചായിരിക്കും ടി അന്തിമ തീരുമാനം എടുക്കുന്നത്. എന്നിരുന്നാലും ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം യാത്രയ്ക്ക് മുൻപായിട്ട് എപ്പോഴെങ്കിലും പ്രായം തെറ്റിയതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ റെയിൽവേ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട് അത് തിരുത്താനായിട്ട് കഴിയുമോ എന്ന് അന്വേഷിക്കുന്നതാണ് എപ്പോഴും സേഫ്. ഒരു ചെറിയ അശ്രദ്ധ കാരണം നമ്മുടെ സന്തോഷകരമായിട്ടുള്ള യാത്രക്കിടയിൽ വെറുതെ ഒരു ടെൻഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത ഉടനെ

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ലഹരി എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് മദ്യമോ മയക്കുമരുന്നോ ഒന്നുമല്ല, അത് ഒരു മനുഷ്യനാണ്. ചില മനുഷ്യരുണ്ട്, അവരുടെ ഒരു വാക്ക്, ഒരു ചിരി, അല്ലെങ്കിൽ വെറുതെയുള്ള ഒരു സാമീപ്യം മതി നമ്മൾ അതിലേക്ക് അലിഞ്ഞു പോവാൻ. അവരില്ലാത്ത ഒരു നിമിഷം പോലും ആലോചിക്കാൻ വയ്യാത്ത വിധം നമ്മൾ ആ ലഹരിയിൽ വീണുപോകും. ഒരു കുപ്പി മദ്യത്തിൻ്റെ ലഹരിയോ ഒരു സിഗരറ്റിൻ്റെ പുകയോ രാത്രി കഴിയുമ്പോൾ ഇറങ്ങിപ്പോയേക്കാം. എന്നാൽ മനുഷ്യൻ തരുന്ന ലഹരി അങ്ങനെയല്ല, അത് നമ്മുടെ രക്തത്തിലും ആത്മാവിലും പടർന്നു പിടിക്കുന്ന ഒന്നാണ്. അവരുടെ സാന്നിധ്യം നമുക്ക് തരുന്ന സന്തോഷവും അവരുടെ അസാന്നിധ്യം തരുന്ന വേദനയും ഒരുപോലെ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കും. അങ്ങനെ വേറൊരു മനുഷ്യനിൽ സ്വന്തം നിയന്ത്രണം മുഴുവൻ അടിയറോ വെച്ച് ആ ലഹരിയിൽ പൂർണ്ണമായി ആണ്ടുപോയ എത്രയോ ആത്മാക്കൾ നമുക്കിടയിലുണ്ട്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിൽ വീഴുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ മറ്റൊരു മനുഷ്യനിലേക്ക് ആണ്ടുപോകുന്നത്. ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ സമയം പോലും നിശ്ചലമായി പോകുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അവരുടെ ശബ്ദം കേൾക്കാതിരുന്ന, അവരുടെ മെസ്സേജ് വരാതിരുന്നാൽ നെഞ്ചിൽ പടരുന്ന ആ ഒരു വിറയലുണ്ടല്ലോ, അതാണ് ആ ലഹരിയുടെ അത്യുന്നതമായ അവസ്ഥ. സ്വന്തം പേഴ്സണാലിറ്റി പോലും മറന്ന് മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ ഒതുങ്ങുക, അവർ പറയുന്ന ഓരോ വാക്കും വേദവാക്യമായി തോന്നുക, ലോകം മുഴുവൻ ഒരു വശത്തും ആ ഒരൊറ്റ മനുഷ്യൻ മറുവശത്തും നിൽക്കുമ്പോൾ നമ്മൾ ആ മനുഷ്യൻ്റെ കൂടെ മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുക. ആ ലഹരി തലയ്ക്ക് പിടിച്ചാൽ പിന്നെ തിരിച്ചു പോകാൻ വഴികളില്ലാത്ത ഒരു കാടായി മാറും നാമല്ല. ശരിയല്ലേ? കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

നിശാ കേന്ദ്രയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയം മാത്രമല്ല, ചില സൗഹൃദങ്ങളും നമ്മെ പൂർണ്ണമായി കീഴടക്കാറുണ്ട്. ഒന്ന് വിളിച്ച് വിഷമം പറയാൻ, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ അവരുടെ കൂടെ അല്പസമയം ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരാണ് നമ്മുടെ ലൈഫ് ലൈൻ. നമ്മൾ ഏറ്റവും കൂടുതൽ തകർന്നു നിൽക്കുന്ന സമയത്ത് ഞാനുണ്ട് കൂടെ എന്നൊരു വാക്കുകൊണ്ട് നമ്മളെ ലൈഫിലേക്ക് തിരികെ വിളിക്കുന്ന ചില, അത്തരം കൂട്ടുകാർ തരുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. അതും മറ്റൊരു ലഹരിയാണ്. അവിടെ അഭിനയങ്ങളില്ല, മാസ്കുകളില്ല, നമ്മൾ നമ്മളായി മാത്രം നിൽക്കുന്നിടം. അവരോടൊപ്പമുള്ള നിമിഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അവരെ കാണാൻ കൊതിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ. സൗഹൃദം അത്രത്തോളം നമ്മെ അടിമയാക്കി മാറ്റുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ ലൈഫിൽ ഒരിക്കലും മാഞ്ഞു പോവാത്ത ഏറ്റവും മനോഹരമായ ലഹരിയും അത്തരം ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ തന്നെയാവും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധയിലൂടെ.

നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മെ ഒരുപാട് സ്വാധീനിച്ച, നമ്മൾ ജീവന തുല്യം സ്നേഹിച്ച ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയാലും അവർ തന്നുപോയ ഓർമ്മകളുടെ ലഹരി നമ്മെ ഒരിക്കലും വിട്ടുപോയില്ല. അവർ ഉപയോഗിച്ചിരുന്ന ഒരു പെർഫ്യൂമിൻ്റെ മണം, അവർ സ്ഥിരമായി പാടിയിരുന്ന ഒരു പാട്ട്, അല്ലെങ്കിൽ അവർക്കൊപ്പം നടന്ന വഴി, അങ്ങനെ ഏതെങ്കിലും ഒരു മൊമെന്റിലൊക്കെ ആ പഴയ

നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില മനുഷ്യരുണ്ട് കൊടുക്കുന്നതിൽ മാത്രം ലഹരി കണ്ടെത്തുന്നവർ. സ്വന്തം സന്തോഷങ്ങളെക്കാൾ, സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ മറ്റൊരാളുടെ സന്തോഷത്തിന് പ്രയോറിറ്റി നൽകുന്നവർ. അത് ഒരമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹമാവും, അല്ലെങ്കിൽ പങ്കാളിയോടുള്ള തീവ്രമായ പ്രണയമാവാം. സ്വയം ഇല്ലാതായിക്കൊണ്ട് മറ്റൊരാളെ വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണോ? അവിടെ സ്വാർത്ഥതയില്ല. ഞാനെന്ന ഭാവം മാറി അവരെന്ന ചിന്ത മാത്രം വരുമ്പോൾ മനുഷ്യൻ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന ലഹരിയിലാണ്. മറ്റൊരാളുടെ ചിരിയിൽ സന്തോഷം കാണുക, അവരുടെ സങ്കടത്തിൽ സ്വന്തം കണ്ണു നിറയുക, ഈ ഒരവസ്ഥ ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്വയം സമർപ്പണമാണ്. ഈ ലഹരിയിൽ വീണുപോയവർക്ക് പിന്നെ സ്വന്തമായി ഒരു ലോകമില്ല. അവരുടെ ലോകം ആ ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ്. ശരിയല്ലേ? കേൾക്കാം ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

ദിശാ കേന്ദ്രയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, എല്ലാ ലഹരിയും ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ചില മനുഷ്യർ. അവർ നമ്മളെ ഉപദ്രവിക്കും, നമ്മളെ വേദനിപ്പിക്കും, നമ്മളെ മാനസികമായി തകർക്കും. എങ്കിലും നമുക്ക് അവരെ വിട്ടുപോകാൻ കഴിയില്ല. ടോക്സിക് എന്ന് നമ്മൾ വിളിക്കുന്ന അത്തരം ബന്ധങ്ങളിൽ ചില മനുഷ്യർ വീണു പോകുന്നത് ഈ ഒരു ലഹരി കൊണ്ടാണ്. ആ വ്യക്തി നൽകുന്ന അപൂർവം ചില സന്തോഷ നിമിഷങ്ങൾക്ക് വേണ്ടി അവർ തരുന്ന ആയിരം വേദനകൾ നമ്മൾ സഹിക്കും. അതാണ് അതിൻ്റെ അപകടം. ആ മനുഷ്യൻ നമുക്ക് നല്ലതല്ല എന്ന് ബുദ്ധി പറയുമ്പോഴും ഹൃദയം ആ മനുഷ്യനു വേണ്ടി മാത്രം തുടിച്ചുകൊണ്ടേയിരിക്കും. ആ ലഹരിയിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിച്ചാലും വിത്ഡ്രോൾ സിംറ്റംസ് താങ്ങാൻ കഴിയാതെ വീണ്ടും ആ വ്യക്തിയിലേക്ക് തന്നെ തിരികെ പോകുന്ന എത്രയോ മനുഷ്യർ നമുക്കിടയിലുണ്ട്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധയിലൂടെ.

നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ശരിക്കും മനുഷ്യനെന്ന ഈ ലഹരിയില്ലാതെ നമുക്കെല്ലാവർക്കും ജീവിക്കാൻ കഴിയുമോ? തീർച്ചയായും ഇല്ല. മുറിവേൽക്കുമെന്ന ഭയമുണ്ടെങ്കിലും ചതിക്കപ്പെടുമെന്ന പേടിയുണ്ടെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും മനുഷ്യരെ തേടി പോകും. കാരണം ഒരു മനുഷ്യന് നൽകാൻ കഴിയുന്ന ആശ്വാസവും സ്നേഹവും തണലും മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. ആളുകൾ നമ്മെ ഭ്രാന്തൻ അല്ലെങ്കിൽ ഭ്രാന്തി എന്ന് വിളിച്ചേക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യനിൽ അവരുടെ സ്നേഹത്തിൽ ആണ്ടുപോകാൻ കഴിയുക എന്നത് തന്നെയാണ് ഈ ലൈഫിലെ ഏറ്റവും വലിയ ഭംഗി. ഈ രാത്രിയിൽ നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഒരാളെ ഓർക്കുന്നുണ്ടെങ്കിൽ, ആ ലഹരിയിൽ അലിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, അവരെ ചേർത്ത് പിടിക്കുക. കാരണം ഈ ആയുസിൽ നമുക്ക് സമ്പാദിക്കാനുള്ള ഏറ്റവും വലിയ ലഹരി ഈ ലൈഫിലെ ചില നല്ല മനുഷ്യർ മാത്രമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

നിശാ കേന്ദ്രയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോരത്തുണ്ടായിരുന്ന

ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Is it 666557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.